0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 26 വെള്ളിയാഴ്ച. കൊലവർഷം 1201 മിഥുന മാസം 12 വിശാഖം നക്ഷത്രം. ഒലിവർ വെൻഡൽ ഹോംസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പുതിയൊരു ആശയം കൊണ്ട് വികസിക്കുന്ന മനസ്സ് ഒരിക്കലും അതിന്റെ പഴയ വലുപ്പത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും പുതിയ നല്ല ചിന്തകൾ മനസ്സിലേക്ക് എടുക്കുമ്പോഴും നമ്മൾ മാറുകയാണ്, കൂടുതൽ മികച്ച മനുഷ്യരാവുകയാണ്. പഴയ തെറ്റുകളിലേക്കോ ഇടുങ്ങിയ ചിന്തകളിലേക്കോ ഇനി നമ്മൾ മടങ്ങേണ്ടതില്ല. തുറന്ന മനസ്സോടെ പുതിയ നല്ല അറിവുകളെ സ്വീകരിക്കാൻ ഈ ദിവസം നമുക്ക് ഉപയോഗിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം നല്ല കാലം, മോശക്കാലം എന്നൊക്കെ പറഞ്ഞ് കാലം തള്ളി നീക്കാറുണ്ട്. നല്ല സമയം വരട്ടെ, നല്ല കാലം വരട്ടെ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നീട്ടിവെക്കും. നല്ല കാലത്തെ കാത്തിരിക്കാതെ ഉള്ള കാലത്തെ നല്ലതാക്കുകയല്ലേ ശരിക്കും നാം ചെയ്യേണ്ടത്? ഒരുപക്ഷെ നല്ല കാലം, ചീത്തക്കാലം അങ്ങനെയൊന്നും ഉണ്ടാവുകയേയില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഉള്ള കാലം സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിക്കുക. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന പഴഞ്ചൊല്ല് എത്ര അർത്ഥവത്താണ്. ചിരിച്ചുകൊണ്ട് ജീവിച്ചാലും കരഞ്ഞുകൊണ്ട് ജീവിച്ചാലും ജീവിതം ഒന്നേയുള്ളൂ എന്നോർക്കുക. ആരെയും വെറുപ്പിക്കാതെ, വേദനിപ്പിക്കാതെ, ദ്രോഹിക്കാതെ ഉള്ള കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചാൽ എന്നും നല്ല കാലമായിരിക്കും. ബന്ധങ്ങൾ രക്തബന്ധം മാത്രമല്ല, അതൊരു വിശ്വാസം കൂടിയാണ്. വിശ്വാസമുണ്ടെങ്കിൽ അപരിചിതർ പോലും നമ്മുടെ സ്വന്തമാകും. വിശ്വാസമില്ലെങ്കിലോ നമ്മുടെ സ്വന്തക്കാർ, ബന്ധുക്കൾ പോലും അപരിചിതരുമാവും. പലപ്പോഴും ആഗ്രഹങ്ങളോ തീരുമാനങ്ങളോ അല്ല ഒരു വ്യക്തിയുടെ വിധി നിർണയിക്കുന്നത്, സന്ദർഭങ്ങളാണ്. സന്ദർഭങ്ങൾക്കനുസരിച്ച് അവസരോചിതമായി പെരുമാറുകയാണ് വേണ്ടത്. എന്തിനും ഏതിനും നാം വിധിയെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കും. ജീവിതത്തിൽ പ്രകൃതി അല്ലെങ്കിൽ കാലം നമുക്കായി ഒരുക്കി വെച്ചിട്ടുള്ള നല്ല സന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾക്ക് നമുക്ക് കാതോർക്കാം. ഇഫ് വിന്റർ കംസ്, ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ്? വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും രണ്ടാണ്. രണ്ടുപേരും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയങ്ങളിൽ പ്രകാശിക്കുന്നു. ഏത് കാലത്തും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് നല്ല ആരോഗ്യവും ശരീരത്തിനും മനസ്സിനും ഉള്ള ആരോഗ്യം, അതുപോലെ അതുള്ളപ്പോൾ മാത്രമാണ്. മറ്റ് ഭൗതിക സൗകര്യങ്ങൾക്കൊന്നും, സമ്പത്ത്, വീട്, കാറ്, ഉദ്യോഗം, കരിയർ, കുടുംബം, ജീവിതം, ഇവയ്ക്കൊന്നും ആരോഗ്യം പോലെ നമ്മെ സംരക്ഷിക്കാനാവില്ല. ആയതിനാൽ ശരീരത്തിന് കേടുവരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ശരീരത്തെ നന്നായി പരിപാലിച്ച് ചിട്ടയായി വ്യായാമം ചെയ്ത് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക. ഒന്നോർക്കുക, കേവലം പണം ധാരാളം കൈവശമില്ല എന്ന കാരണത്താൽ മാത്രം ആരും ഇവിടെ ദരിദ്രനാകുന്നില്ല. എന്നാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലാത്ത മനുഷ്യർ ശരിക്കും ദരിദ്രരാകുന്നു. പോയ സമയത്തെയോർത്ത് പഴിക്കാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെ സ്വപ്നം കണ്ട് അതിനായി പ്രയത്നിച്ച് ആരോഗ്യത്തോടെ ജീവിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടു നോക്കിയാലോ?

0: ജീവിതത്തിലും ഋതുഭേദങ്ങൾ പ്രകൃതിയിലേതുപോലെ ഉണ്ടാകും. ഓരോ ഋതുവിലും പ്രകൃതി വിതറുന്നത് ഓരോ വർണ്ണങ്ങളാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിനെതിരെയും നിയമവിരുദ്ധമായ കടത്തിനെതിരെയും ആഗോളതലത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. 1987 യു എൻ പൊതുസഭയുടെ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ചൈനയിൽ കറുപ്പ് വ്യാപാരത്തിനെതിരെ നടന്ന ആദ്യകാല പോരാട്ടങ്ങളുടെ ഓർമ്മയും ഈ ദിവസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യുവാക്കളെ ലഹരിയുടെ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുക, ലഹരി മുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നിവയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ലോകമെമ്പാടുമുള്ള ആരോഗ്യ സാമൂഹിക സംഘടനകൾ ഈ ദിവസം വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. 2-ാം ലോകമഹായുദ്ധത്തിന്റെ ഭീകരതകൾക്ക് ശേഷം ലോകത്തെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ചാർട്ടർ ഒപ്പുവെക്കപ്പെട്ടത് 1945 ജൂൺ 26 അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള 50 സ്ഥാപക രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ ചരിത്രരേഖയിൽ ഒപ്പുവെച്ചത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുക എന്നിവയായിരുന്നു ഈ ചാർട്ടറിന്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇതേ വർഷം ഒക്ടോബർ 24 യു എൻ ഔദ്യോഗികമായി നിലവിൽ വന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ കിഴക്കൻ തീരത്തുള്ള വലിയ ദ്വീപ് രാജ്യമായ മഡഗാസ്കർ ഫ്രഞ്ച് കോളനി ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1960 ജൂൺ 26. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഫ്രാൻസിന്റെ അധീനതയിലായിരുന്ന ഈ രാജ്യം ദീർഘകാലത്തെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് സ്വാതന്ത്ര്യം കൈവരിച്ചത്. ഫിലിബർട്ട് സെറാനാന രാജ്യത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി ചുമതലയേറ്റു. മഡഗാസ്കറിന്റെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വത്വം വീണ്ടെടുത്ത ഈ ദിവസം രാജ്യത്തിന്റെ ദേശീയ ദിനമായി വലിയ ആഘോഷങ്ങളോടെ ആചരിക്കപ്പെടുന്നു. ലോകവ്യാപാരത്തിന്റെ നട്ടെല്ലായ പനാമ കനാലിന്റെ വലിയ രീതിയിലുള്ള വിപുലീകരണ പദ്ധതി പൂർത്തിയായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2016 ജൂൺ 26. ഭീമാകാരമായ ആധുനിക ചരക്ക് കപ്പലുകൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാൻ തക്ക വിധം പുതിയ ലോക്കുകളും ചാനലുകളും നിർമ്മിച്ച ശേഷമാണ് ഇത് തുറന്നുകൊടുത്തത്. ഏകദേശം $5 ബില്യൺ ചെലവ് വന്ന ഈ പദ്ധതി അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ ശേഷി ഇരട്ടിയാക്കാൻ സഹായിച്ചു. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലും സമുദ്ര വ്യാപാരത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഈ ആധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. ഭരണകൂടങ്ങളുടെയോ മറ്റ് സംഘടനകളുടെയോ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന മനുഷ്യരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ ജൂൺ 26 പീഡനത്തിനിരയായവർക്കായുള്ള അന്താരാഷ്ട്ര പിന്തുണ ദിനമായി ആചരിക്കുന്നു. 1997 യു എൻ പൊതുസഭ ഇതിനുള്ള പ്രമേയം പാസാക്കിയത്. മനുഷ്യത്വരഹിതമായ ശിക്ഷാമുറകളും ശാരീരിക മാനസിക പീഡനങ്ങളും ആഗോളതലത്തിൽ പൂർണ്ണമായി നിരോധിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത ഈ ദിവസം ലോകരാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി. മലയാള നാടകശാഖയെയും കാവ്യ സംസ്കാരത്തെയും ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിച്ച കുലപതി കാവാലം നാരായണ പണിക്കർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 10 വർഷങ്ങൾ തികയുന്നു. കുട്ടനാടിന്റെ തനത് താളവും തുടിപ്പും സ്വന്തം രചനകളിലേക്ക് ആവാഹിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. പാശ്ചാത്യ നാടകശൈലികളെ അനുകരിക്കുന്ന കാലത്ത് കേരളത്തിന്റെ തനത് കലകളായ കൂടിയാട്ടം, കഥകളി, പടയണി എന്നിവയുടെ ചുവടുകളും താളവും കോർത്തിണക്കി തനത് നാടകവേദിക്ക് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹം സ്ഥാപിച്ച സോപാനം എന്ന നാടകസംഘം മലയാള നാടക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തന്നെ എഴുതിച്ചേർത്തു. അവനവൻ, കടമ്പ, ദൈവത്താർ, സാക്ഷി തുടങ്ങിയ നാടകങ്ങൾ ഇന്നും ഇന്ത്യൻ തിയേറ്ററിലെ ക്ലാസിക്കുകളാണ്. കാളിദാസന്റെയും ഭാസന്റെയും സംസ്കൃത നാടകങ്ങളെ സാധാരണക്കാരന് പോലും ആസ്വദിക്കാൻ പാകത്തിൽ വേദിയിലെത്തിച്ച മാന്ത്രികനായിരുന്നു അദ്ദേഹം. നാടകരംഗത്ത് മാത്രമല്ല, ചലച്ചിത്ര ഗാനരചനയിലും കാവാലം തന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ആരവം, തമ്പ്, വാടകയ്ക്കൊരു ഹൃദയം, ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇന്നും മലയാളികളുടെ ചുണ്ടിലുണ്ട്. പത്മഭൂഷൺ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളെക്കാൾ ശബ്ദത്തിനും താളത്തിനും ചലനങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മലയാള നാടകങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരൻ. 2016 ഇതേ ദിവസം വിട പറയുമ്പോഴും അദ്ദേഹം ബാക്കി വെച്ചു പോയ സോപാന സംഗീതവും നാടക പാരമ്പര്യവും വരും തലമുറകൾക്ക് എന്നും ഒരു വഴികാട്ടിയായി നിലനിൽക്കാം. ആ ചൈതന്യത്തിന് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ലോകത്ത് നിന്നും പോളിയോ രോഗം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് 2026 ജൂൺ 28 ഞായറാഴ്ച നമ്മുടെ ജില്ലയിലും പൾസ് പോളിയോ

0: ഇമ്മ്യൂണൈസേഷൻ നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പോളിയോ വൈകല്യമില്ലാത്ത നല്ല നാളെയുടെ പൌരന്മാരാക്കാനുള്ള കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. 2026 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ വോളണ്ടിയർമാർ, 5 വയസ്സിൽ താഴെ വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കുന്നതാണ്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വെച്ച് ജൂൺ 28 രാവിലെ 8 മണിക്ക് ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൻ സരിതയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പാലക്കാട് നിയോജക മണ്ഡലം MLA ശ്രീ രമേശ് പിഷാരടി നിർവഹിക്കുന്നതാണ്. കേരളത്തിൽ 2000 ശേഷവും ഇന്ത്യയിൽ 2011 ശേഷവും പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2014 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കുന്നതിനായി 5 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകേണ്ടതുണ്ട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 8:30 ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. രമേശ് പിഷാരടി MLA അധ്യക്ഷനാകും. ഇതിനു മുന്നോടിയായി രാവിലെ 7:15 കോട്ടമൈതാനം 5 വിളക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഫൺ റൺ അഡ്വക്കേറ്റ് എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ കെ സുധീർ മുഖ്യ അതിഥിയാവും. ജില്ലാ വിമുക്തി മാനേജർ എസ് സജീവ് ലഹരി വിരുദ്ധ സന്ദേശം നൽകും. ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് എൻ സരിത, നഗരസഭാ ചെയർമാൻ പി സ്മിതീഷ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ടി എൻ സുധീർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എ ആർ നിഗീഷ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ എസ് ആനന്ദ്, ഫോർട്ട് വർക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് മുഹമ്മദ് കാസിം, സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സി ഹരിദാസ്, ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ യു കെ ലത, കെ സി ഒ സെക്രട്ടറി കെ പി സുധീർ, അഗളി EROR പ്രദീപ്, കെ സി എസ് എ പ്രസിഡന്റ് പി ഷാജി തുടങ്ങിയവർ സംസാരിക്കും. സെൻസസ് 2027 പ്രചരണാർത്ഥം മണ്ണാർക്കാട് താലൂക്കിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി സെൻസസ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സര വിജയികൾക്ക് ജില്ലാ കളക്ടർ കെ സുധീർ സമ്മാനദാനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അഭിമന്യു രമേശ് 1-ാം സ്ഥാനവും പി റിഫ്ന 2-ാം സ്ഥാനവും എം തീർത്ഥ 3-ാം സ്ഥാനവും നേടി. ഹൈസ്കൂൾ വിഭാഗത്തിൽ ക്രിസ്റ്റീന ആൽബി 1-ാം സ്ഥാനവും യു പി നിരാമയൻ 2-ാം സ്ഥാനവും പി ടി റസിൻ മുഹമ്മദ് 3-ാം സ്ഥാനവും നേടി. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മണ്ണാർക്കാട് തഹസിൽദാർ അബ്ദുറഹ്മാൻ, ഭൂരേഖ തഹസിൽദാർ PM അസ്മാബി, ES ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റി സെക്രട്ടറി അക്ബർ, സ്കൂൾ കമ്മിറ്റി ട്രഷറർ അബ്ദു കീടത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു. അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ടൂറിസം വകുപ്പിന്റെയും ആയുർവേദ ക്ലാസിഫിക്കേഷൻ സ്കീം പ്രകാരവും അംഗീകൃതമായ കോഴ്സ് നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ NQRL ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കേഷൻ നൽകുന്നു. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് കാലാവധി 9 മാസം. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർ പാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം. ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ 1-ാം വർഷ ബിരുദ BA മ്യൂസിക്, വീണ, മൃദംഗം, വയലിൻ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷിച്ചവർക്കുള്ള അഭിരുചി പരീക്ഷ ജൂൺ 27 രാവിലെ 10 നടത്തും. ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ലഭിച്ച അപേക്ഷയുടെ കോളേജ് പകർപ്പ് നിർബന്ധമായും കരുതണം. കോട്ടയത്തെ കുറിച്ചി ഗവൺമെന്റ് ITIയിൽ NCVT അംഗീകാരമുള്ള ദ്വിവത്സര ഇലക്ട്രീഷ്യൻ ട്രേഡ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത SSLC. സീറ്റുകളിൽ 80% പട്ടികജാതി വിഭാഗക്കാർക്കും 10% പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്തിട്ടുണ്ട്. എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും പഠനം മറ്റും സൌജന്യമാണ്. പ്രതിമാസ സ്റ്റൈപ്പൻഡ്, ലാംസം, ഗ്രാന്റ് എന്നിവയും നൽകും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ 10. പെരുമാട്ടി ഗവൺമെന്റ് ITIയിൽ ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന NCVT ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്, അഗ്രികൾച്ചറൽ, മെഷീനറി, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ എന്നീ മെട്രിക് ട്രേഡുകളിലേക്കാണ് പ്രവേശനം. www.itiadmissions.kerala.gov.in ൽ അപേക്ഷിക്കണം. ഫീസ് 100 രൂപ. അവസാന തീയതി ജൂൺ 30. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 27 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ്, കേന്ദ്ര മാനേജർ, GST ബില്ലിംഗ് സ്റ്റാഫ്, പാർക്കിംഗ് സ്റ്റാഫ്, ഡെലിവറി ബോയ്, 3-വീലർ ഡ്രൈവർ എന്നിവയാണ് ഒഴിവുകൾ. SSLC, +2 ബിരുദം, യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് പങ്കെടുക്കാം. രജിസ്ട്രേഷന് ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായ 300 രൂപയും സഹിതം ഹാജരാകണം. മുൻപ് രജിസ്റ്റർ ചെയ്തവർ രസീതും ബയോഡേറ്റയും ഹാജരാക്കിയാൽ മതി. അട്ടപ്പാടി ITDP ഓഫീസിന്റെ പ്രവർത്തന പരിധിയിലുള്ള സ്കൂളുകളിൽ മെന്റർ ടീച്ചർ നിയമനത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന സമയം 27 June വൈകിട്ട് 5 വരെ നീട്ടിയതായി പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. ഇതോടെ ഇൻഫോ@7 അവസാനം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരു ഫോൺ വാങ്ങുമ്പോഴേ ആദ്യം തന്നെ അതിലേക്കൊരു അടിപൊളി ബാക്ക് കവറും സ്ക്രീൻ ഗാർഡും ഒക്കെ വാങ്ങിയിടാറുണ്ടല്ലേ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സംഭവമാണ് മൊബൈൽ ഫോൺ. അപ്പോൾ അത് ഏറ്റവും സേഫായിട്ട്, സെക്യൂറായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഈ ബാക്ക് കവർ വാങ്ങിയിടുക, നല്ലൊരു സ്ക്രീൻ ഗാർഡൊക്കെ വാങ്ങിയിടുക എന്നുള്ളത്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫോൺ താഴെ വീണ് പൊട്ടാതെ പക്കാ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഫോണിന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു കെയർ പോലും പലപ്പോഴും പല ആളുകളും അവരവരുടെ മനസ്സിന് കൊടുക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇപ്പൊ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ട്, ഫോണിനാണെങ്കിൽ കവർ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിന് എന്താണ് ഒരു പ്രൊട്ടക്ഷൻ? ഇന്നത്തെ നമ്മുടെ എഴുത്തോലയിലൂടെ ഈ മെന്റൽ സ്ക്രീൻ ഗാർഡ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് ഞാൻ പക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. എഴുത്തോലയുടെ സമയമാണ്, കൂടെ ഞാൻ അഭിരാമിയാണുള്ളത്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: സ്മാർട്ട് ഫോണിലും കമ്പ്യൂട്ടേഴ്സിലും ഒക്കെ നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്ത് വരുന്ന ചില ആപ്പുകൾ ഉണ്ടാവും. ആ ആപ്പുകളെ ബ്ലോട്ട്വെയർ എന്നാണ് പറയാറുള്ളത്. ബ്ലോട്ട്വെയർ, പേര് മറക്കണ്ട കേട്ടോ. ഇത് സാധാരണയായിട്ടേ ഇപ്പൊ ഫോണിന്റെ മെമ്മറി, ബാറ്ററി, ഡേറ്റ ഇതൊക്കെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുകയും നമ്മുടെ ഫോൺ സ്ലോ ആക്കുകയും ചെയ്യുന്ന സംഗതികളാണ് ഈ ബ്ലോട്ട്വെയേഴ്സുകൾ. നമ്മളിപ്പോൾ ഫോൺ, പുതിയൊരു ഫോൺ വാങ്ങുമ്പോഴത്തേക്കും അതിൽ കുറേ ആപ്പുകൾ ഉണ്ടാവില്ലേ, നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ആപ്പുകളായിരിക്കും. ഫോണിന്റെ ഈ പ്രൊഡ്യൂസേഴ്സ്, ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകള് അവര് അവരുടെ സർവീസുകൾക്കായിട്ട് ഉൾപ്പെടുത്തുന്ന ആപ്പുകളാണ്. ഈ ആപ്പുകളിൽ പല ആപ്പുകളും നമ്മൾ യൂസ് ചെയ്യാറില്ല, നമുക്ക് ആവശ്യമുള്ള ആപ്പുകളായിരിക്കില്ല, ചില ആപ്പുകൾ ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള നമ്മുടെ ഫോണിലെ ആപ്സിനെയാണ് നമ്മൾ ഈ ബ്ലോട്ട്വെയേഴ്സ് എന്ന് പറയുന്നത്. ഫോൺ വാങ്ങുമ്പോൾ അതിൽ വരുന്ന നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ആപ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും ചില ബ്ലോട്ട്വെയറുകൾ ഉണ്ടാവും. കൂടെ നടന്ന എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം പറയുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇവരെയൊക്കെയാണ് ബ്ലോട്ട്വെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫോണിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചില ആപ്പുകൾ നമ്മളങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യില്ലേ, അതേപോലെ നമ്മുടെ ലൈഫിന്റെ സ്പീഡ് കൂട്ടാൻ, നമ്മുടെ ജേർണി, ആ ഒരു ജേർണിയുടെ പേസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ചില ആളുകളിൽ നിന്ന് മാന്യമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ജസ്റ്റ് അൺഇൻസ്റ്റാൾ ദം ഫ്രം യുവർ പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു മെന്റൽ സ്ക്രീൻ ഗാർഡാണ്, നമ്മുടെ മനസ്സിന്റെ ഒരു പീസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അനാവശ്യമായിട്ട് നെഗറ്റിവിറ്റി പരത്തുന്ന ആളുകളെയൊക്കെ അങ്ങ് ഒഴിവാക്കി വിടുക എന്നുള്ളത്. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില ഡേയ്സ് രാവിലെ എഴുന്നേക്കുമ്പോ ഭയങ്കര രസമായിരിക്കും അല്ലെ. നമ്മൾ രാവിലെ എണീറ്റതിന്റെ ഒരു മടിയോ മടുപ്പോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ ചില ദിവസങ്ങൾ നേരെ അൾട്രാ ഉൾട്ടയായിരിക്കും. അതായത് ഒട്ടും നമുക്ക് എഴുന്നേൽക്കാനും താല്പര്യം ഉണ്ടാവില്ല, ഒരു കാരണവും ഇല്ലാത്ത ഭയങ്കര മൂഡ് ഓഫിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. എണീക്കുമ്പോ തന്നെ ഒരു ബാഡ് വൈബ്, അതൊരു സിഗ്നലാണ്. എന്ത് സിഗ്നലാന്ന് വെച്ചാൽ നിങ്ങളുടെ മെന്റൽ ബാറ്ററി ലോ ആണ് എന്ന് പറയുന്ന ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ ഡിം ഡിം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? വീണ്ടും ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ട് തല പുകയ്ക്കാതെ നമ്മുടെ ബോഡിക്കും നമ്മുടെ മനസ്സിനും അല്പം റെസ്റ്റ്, സമാധാനം ഒക്കെ കൊടുക്കുക. അല്ലാതെ നിർബന്ധിച്ച് പുഷ് ചെയ്താൽ ഈ ഫോൺ ഹാങ് ആവുന്ന പോലെ നമ്മളും അങ്ങ് ഹാങ് ആവും. ഫോണിൽ ചാർജ് കുറയുമ്പോൾ എന്താ ചെയ്യാറ്? വെറുതെ ഇരുന്ന് ചാർജ് തീരുന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ഒന്നെങ്കിൽ ചാർജർ എടുത്ത് കുത്തും, അല്ലെങ്കിൽ ഫോണിന്റെ യൂസേജ് കുറച്ച് പവർ സേവിംഗ് മോഡ് ഓൺ ചെയ്യും അല്ലെ. ഇതേ സാധനം തന്നെ നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. നമ്മുടെ മനസ്സിന്റെ ബാറ്ററി ലോ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് മനസ്സിനൊട്ടും എനർജി ഇല്ല എന്ന് തോന്നുമ്പോൾ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം. വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാനോ വലിയ പ്രോജക്റ്റുകൾ ചെയ്യാനോ ഒന്നും ആ സമയത്ത് നിൽക്കണ്ട. ഫോണിന്റെ ബാറ്ററി ലോ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ ഗെയിം കളിക്കുന്നത് നിർത്തിവെക്കില്ലേ? അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ തരുന്ന ചില പദ്ധതികൾ ഉണ്ടാവും, ചില കാര്യങ്ങൾ ഉണ്ടാവും, അതൊക്കെ അങ്ങ് ലിമിറ്റ് ചെയ്യുക. കുറച്ചു നേരം ഒന്നിനെയും കുറിച്ച് ആലോചിക്കാതെ ജസ്റ്റ് ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കുക. നമ്മുടെ തന്നെ ഒരു സ്വന്തം എന്താ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കുക എന്നുള്ളതാണ്. പിന്നെ പലരും ചെയ്യുന്ന ഒരു അബദ്ധം എന്താണെന്ന് ഞാൻ പറയട്ടെ. ഈ മൂഡ് ഓഫ് ആകുമ്പോൾ നേരെ ഇൻസ്റ്റഗ്രാമിൽ കയറി റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഫോണിൽ ചാർജ് ഇല്ലാത്തപ്പോൾ വീണ്ടും ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുന്ന പോലെയാണത്, ബാറ്ററി ഫുൾ സെറ്റ് ആവും. സോ മെന്റൽ ബാറ്ററി ലോ ആകുമ്പോൾ ഫോൺ ദൂരേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഫോണിന് ചാർജർ ഉള്ളതുപോലെ നമ്മുടെ മനസ്സിനെ ചാർജ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ എൻ്റെ മനസ്സിനെ ചാർജ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു 15 മിനിറ്റ് നേരം നല്ല പോലെ ഉറങ്ങുന്നതായിരിക്കും, ഒരു പവർ നാപ്പ് ആയിരിക്കും. ചിലർക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ചില്ലാകുന്ന ആളുകളുണ്ട്, നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ചില്ലാകുന്ന ആളുകളുണ്ട്, നല്ല ഐസ്ക്രീം കഴിച്ച് ഹാപ്പി ആവുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ അമ്മയോടോ ഒക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഒന്ന് മെന്റൽ ബാറ്ററി എന്താ പറയുക ഫുൾ ഓൺ ആവുന്ന ആളുകളുണ്ട്, ഫുൾ ചാർജ് ആവുന്ന ആളുകളുണ്ട്. അപ്പം മനസ്സിനെ ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നിങ്ങൾ പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന ആ ചാർജർ എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് നേരെ പോയി കണക്ട് ചെയ്യുക. ലോ ബാറ്ററി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല. എല്ലാ മനുഷ്യർക്കും ചില ദിവസങ്ങൾ മോശമായിരിക്കും. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മോശമാണെന്നല്ല, എല്ലാ ദിവസവും ലോ ബാറ്ററി ആണെന്നല്ല, അതൊരു കുറ്റമല്ല, അതൊരു സിഗ്നലാണ്. യു നീഡ് എ ബ്രേക്ക് എന്നുള്ളത്. ഒരുപാട് കാലം നിങ്ങൾ ഒരേപോലെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ലോ ബാറ്ററി സിഗ്നൽ കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു എനർജി തോന്നുന്നില്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്താതെ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക്, റീചാർജ് യുവർ സെൽഫ് ആൻഡ് കം ബാക്ക് സ്ട്രോങ്ങർ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോളം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

യേ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇന്നിതാ ഒരു ജൂൺ മാസം 26 ഞാൻ ഈ ഡേറ്റ് ഇങ്ങനെ എഴുതിയപ്പോഴത്തേക്കുണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക് കേട്ടോ. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റ് എഴുതാൻ സമയം കിട്ടില്ലേ, എന്തായാലും ഇന്ന് എഴുതി നോക്കണം. 26/6/2026. എന്ത് രസമാണ് ഈ ഒരു നമ്പർ, ഈ ഒരു ഡേറ്റ്. 26/6/2026. എന്തായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. രാവിലത്തെ ഒരു മോട്ടിവേഷൻ ഈ നമ്പറായിരുന്നു. ഞാനപ്പോൾ ആലോചിച്ചു ഇനി ഇതുപോലെയുള്ള ഒരു പ്രോഗ്രഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ 27/7/2027 അത് 2027 വരും. പിന്നെ 28/8/2028 അത് 2028 വരും. 29/9/2029 അതിനി 2029 വരും. അങ്ങനെ ഒരു രണ്ട് വർഷം കൂടെ വരും, കാരണം 31 കഴിഞ്ഞാൽ പിന്നെ 32 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇല്ലല്ലോ.

അപ്പോൾ ഇന്നത്തെ ഡേറ്റ് മറന്നു പോകരുത്. കൈവിട്ടു പോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എങ്ങനെ പറയില്ലേ. അപ്പോൾ ഈ ഡേറ്റ് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക, 26/6/2026. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ നമ്പർ. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ് ഇന്ന്, June 26th. എല്ലാവർക്കും ഇന്ന് നിങ്ങൾ എവിടെയാണെങ്കിലും എവിടൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും എല്ലാം സൂപ്പർ ആവട്ടെ എന്ന് ഞാൻ വിഷയമാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, ആ പ്രത്യേകതയിലേക്കൊക്കെ ഞാൻ വരാം. എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ, ചില ഡേറ്റ്സ്, ചില എന്താ പറയുക, ചില മനുഷ്യർ, ഇവരെയൊക്കെ നമ്മൾ കൈവിട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ പിന്നെ ആ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും എന്ന് പറയില്ലേ. അതേപോലെ തന്നെ ചില ശീലങ്ങൾ നമ്മുടെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ശീലങ്ങൾ ചിലപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ കൺട്രോളിൽ നിർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്, അതേപോലെ കൈവിട്ട് കളയാത്ത ചില കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറഞ്ഞ ശീലങ്ങൾ നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ, കൺട്രോളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, പിന്നെ ചിലപ്പോൾ ചില ശീലങ്ങളുടെ കാര്യമാണ് ഞാൻ പറയണേ, തലച്ചോറിനായിരിക്കും പ്രശ്നം വരുന്നത്. പിന്നെ ആരോഗ്യം നശിക്കും, നമ്മുടെ മസിൽസിന് പ്രശ്നം വരും, നമ്മുടെ എന്താ എല്ലുകൾക്ക് പ്രശ്നം വരും, പിന്നെ മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും, നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ ഓരോ ദിവസവും ഇങ്ങനെ കാർന്ന് കാർന്ന് തിന്നുന്ന നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന കാര്യമാണ് ലഹരി എന്നുള്ളത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്, ലോക ലഹരി വിരുദ്ധ ദിനമാണ്, ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. സോ ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ലൈഫിൽ ചില ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് എനിക്ക് വിഷമം അത്രയും, എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്, പ്രാരാബ്ദങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എന്താ ലഹരിയിലേക്ക് പോയത് എന്നാണ് പറയുന്ന ആളുകൾ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കുള്ളത് അല്ലേ. അവരെല്ലാവരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും നമ്മുടെ ഒരു ലോകത്തിൻ്റെ ഒരവസ്ഥ. ഈ ഇന്നസെൻ്റ് ഏട്ടൻ കല്യാണരാമനിൽ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ, എനിക്ക് കുറച്ച് വിഷമം വരുമ്പോൾ ഞാൻ ചട്ടുക എടുത്തിട്ട് ഇളക്കും. നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാലേ ചെയ്യാൻ ഇപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ലഹരി കണ്ടെത്തുകയാണ് വേണ്ടത്, അല്ലാതെ ഈ സബ്സ്റ്റൻസസിന്റെ പിന്നാലെ പോവരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ആ പോയിന്റ് മനസ്സിലായില്ലേ. സോ ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യവും ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ഈ പറഞ്ഞ ലഹരിയല്ല, നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ലഹരിയല്ല, പകരം നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി വെക്കുന്ന ചില ലഹരികളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടല്ലോ, നമ്മുടെ ടീമിനോട് ചോദിച്ചപ്പോൾ സുനിൽ പറഞ്ഞ കാര്യം എനിക്കങ്ങനെ എന്താ പറയുക, ലഹരി എന്ന് ചോദിച്ചു, എന്താണ് സുനിൽ നിങ്ങളുടെ ലഹരി എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ സുനിൽ പറഞ്ഞത്, ഒരു ബിരിയാണി കഴിച്ചാൽ ഞാൻ ചില്ലാണ് അഭിരാമി, ബിരിയാണിയാണ് എന്റെ ലഹരി എന്ന് പറഞ്ഞു. സുനിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാൻ നേരെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, ആൽബി ആൻഡ് വിഷ്ണു, ഇവര് രണ്ടുപേരോടും ചോദിച്ചു, ആൽബി എന്താണ് നിങ്ങളുടെ ലഹരി എന്ന് ചോദിച്ചപ്പോൾ ആൽബി പറഞ്ഞത്, എനിക്ക് ഈ KSRTCയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക, അതായത് സ്റ്റോപ്പിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, നിർത്താതെ നമുക്ക് കുറച്ച് ദൂരം, കുറേ ദൂരങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുക, ഇങ്ങനെ കിടന്നുറങ്ങിയൊക്കെ യാത്ര ചെയ്യുക, അതാണ് എൻ്റെ ഒരു ലഹരി എന്നാണ് ആൽബി പറഞ്ഞത്. അപ്പോൾ ഞാൻ ആയില്യോട് ചോദിച്ചു, ആയില്യ പറഞ്ഞു, എനിക്ക് എൻ്റെ കുറച്ച് സ്നേഹിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അത് ചില്ലാകും, ഞാൻ ഹാപ്പിയാവും, സൂപ്പറാവും എന്ന് പറഞ്ഞു. പിന്നെ വിഷ്ണു, നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു, എനിക്ക് ലീവ് എടുക്കുക, വീട്ടിൽ പോവുക, അതാണ് എൻ്റെ ലഹരി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് ലൈഫിൽ കുറേയധികം ലഹരി ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. ലഹരി എന്ന് പറഞ്ഞാൽ ഇൻ ദി വെരി പോസിറ്റീവ് സെൻസ്, നമുക്ക് വളരെ ഹാപ്പി ആയിട്ട്. ചിലർക്ക് പാഷൻ ആയിരിക്കും അവരുടെ ലഹരി, ചിലർക്ക് ഡാൻസ് ആയിരിക്കും ലഹരി അല്ലേ. ചില ആളുകൾക്ക് ഈ ഇപ്പം ഈ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയം, അല്ലെങ്കിൽ IPL ഒക്കെ നടക്കുന്ന സമയം, അവർക്ക് വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല, നേരെ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അല്ലെങ്കിൽ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ TV വെക്കുക, ഇത് കാണുക, അതിലൊരു ത്രില്ല് കണ്ടെത്തുന്ന ആളുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നിങ്ങളെ ഹാപ്പിയാക്കി വെക്കുന്ന, ചില്ലാക്കി വെക്കുന്ന നിങ്ങളുടെ ഒരു ലഹരി എന്താണ് എന്ന് എന്നോട് പറയണം. ഞാൻ ഹീരയോട് ചോദിച്ചപ്പോൾ ഹീര പറഞ്ഞു, എൻ്റെ ജീവിതമാണ് അഭിരാമി എൻ്റെ ലഹരി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള നിങ്ങളുടെ ലഹരി എന്താണ് എന്ന് എൻ്റെ അടുത്ത് വിളിച്ചു പറയാം. 8281509000 അതാണ് നമ്മുടെ നമ്പർ. സോ ഇന്നത്തെ ദിവസം ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്, ലോക ലഹരി വിരുദ്ധ ദിനമാണ്. നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് ഒന്നും നമുക്ക് വേണ്ട, നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്നത് ഒന്നും വേണ്ട. നമുക്കും അത് പ്രശ്നമാണ്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷൈൻ ടോം ചാക്കോ പറഞ്ഞൊരു കാര്യമാണ്. സോ ഇന്നത്തെ ഡേ നമ്മൾ അടിപൊളിയായിട്ട്
ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സോങ് ഈസ് ഫ്രം ദ മൂവി ദ്രോണ. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം മറന്നിട്ടില്ലല്ലോ, അഭിരാമിയാണ് കൂടെ ഉള്ളത്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ദ്രോണ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. വി ആർ ഓൺ എ 26th of June. ഇന്ന് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് എന്റെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
1: ഹായ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? റിൻസൻ ചേട്ടാ, ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ലോക പുകയില വിരുദ്ധ ദിനമാണ്. ഓക്കെ, നമ്മൾ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് പാഷൻ കണ്ടെത്താം, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താം. പക്ഷെ ചിലര് ദുഃഖം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ലഹരിയിലേക്ക് അടിമപ്പെടുന്ന ഒരു കാലമാണിത് അല്ലേ. എന്താണ് റിൻസൻ ചേട്ടന്റെ ലഹരി എന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്തിലൊക്കെയാണ് ചേട്ടൻ ആ ഒരു സന്തോഷം കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ഒരു ചില്ലാക്കുന്ന സംഭവം എന്തൊക്കെയാണ്?
1: അത് സംഗീതമാണ് എന്റെ ലഹരി.
0: ഓഹോ,
1: പാട്ട് പാടുക.
0: ഓക്കെ,
1: പാട്ട് കേൾക്കുക.
0: ഓക്കെ,
1: അതിനനുസരിച്ചിട്ട് പാടുക, അതാണ് ലഹരി. ഞങ്ങളുടെ കടകുറ്റിയിലൊരു പാട്ട് പെട്ടി സ്തപ്പാന്റെ പാട്ട് വരാം. അവിടുത്തെ ക്യാപ്ഷൻ തന്നെ ലഹരി ഉപേക്ഷിക്കൂ, സംഗീതം ലഹരിയാക്കുന്നു പറഞ്ഞ ക്യാപ്ഷൻ.
0: അതെ അതെ അതെ, ഈ സംഗീതം, ഇത് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു ചെറിയ വിഷമം വന്നാൽ നമ്മളൊരു പാട്ട് കേട്ടാൽ നമ്മൾ ഓക്കെ ആവും അല്ലേ. അല്ലെങ്കിൽ ഒരു പാട്ട് നമ്മൾ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ വിളിച്ച് പാടിക്കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവോ? സുഹൃത്ത് ഓക്കെ ആവോ?
1: സുഹൃത്ത് അതൊക്കെ അങ്ങനെ എല്ലാവരും പാട്ടിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്.
0: അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല.
1: അപ്പൊ പിന്നെ അവർക്ക്
0: ഓക്കെ. അടിപൊളി റിൻസൻ ചേട്ടാ, സംഗീതമാണ് ലഹരി എന്നാണ് റിൻസൻ ചേട്ടൻ പറയണേ. താങ്ക് യു സോ മച്ച്. ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? ഓക്കെ റിൻസൻ ചേട്ടാ, നല്ലൊരു ദിവസം ആവട്ടെ ഞാനും വിഷയണു. അപ്പൊ നമ്മളെ വിളിച്ചത് റിൻസൻ ചേട്ടനാണ് ഫ്രം ചാലക്കുടി. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ചേട്ടന്റെ ലഹരി എന്ന് പറയുന്നത് സംഗീതമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ കേൾക്കുക, പാട്ട് പാടിക്കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഇതാരാണ്?
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: അൻസാർ
0: അല്ലേ? അൻസർ ചേട്ടനാണ് വിളിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ എന്താണ് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, മഴയുണ്ട്.
0: അവിടെ മഴയുണ്ടോ?
2: ആ,
0: ഇവിടെ മഴയില്ല.
2: നല്ല മഴയുണ്ട്.
0: ആഹാ, ഓക്കെ. മഴ ഇഷ്ടമാണോ? എന്താ, ഇഷ്ടമല്ലാത്തോണ്ടാണോ നല്ല മഴ എന്ന് പറയുന്നേ? എന്താ എന്തോ അങ്ങനെ
2: പറയുന്നില്ല. വെള്ളം നിച്ചാണെങ്കിൽ കൈയും കാലും ഒക്കെ ചൊറിയും.
0: ഓ, അതാണല്ലേ. ഓക്കെ, അവിടെ നമ്മള് വെള്ളം കയറുന്ന പ്രദേശമാണോ? ഓക്കെ. മഴ പെട്ടെന്ന് മാറട്ടെ, കുറച്ച് നേരം വെയിൽ വരട്ടെ, എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി പോയിട്ട് പിന്നെ അടുത്ത മഴ വരട്ടെ അല്ലേ. അപ്പോ ചേട്ടൻ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഞാന്, പിന്നെ പെങ്ങള്.
0: ആഹാ, ഓക്കെ. നിങ്ങള് രണ്ടുപേരേ ഉള്ളു? അപ്പൊ അൻസാറിയേട്ടൻ പറയൂ, എന്താണ് അൻസാറിയേട്ടൻ കണ്ടെത്തിയിട്ടുള്ള സന്തോഷങ്ങൾ? എന്താണ് ലൈഫിൽ എന്ത് കിട്ടിയാലാണ്
2: സന്തോഷാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല. നമ്മളിപ്പോ എവിടെങ്കിലും പരിപാടിക്ക് പോകുമ്പോഴേ ഈ സമൂഹ വിവാഹ സംഗമം ഒക്കെ വരും.
0: ആ, ഓക്കെ. ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ വരും. ഈ സമൂഹ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോ നമുക്കൊരു സന്തോഷം ആണോ?
2: ഞാന് മലപ്പുറം താനൂര് പെണ്ണ് കാണാൻ പോയി. അത് കല്യാണം നടക്കുക എന്നുള്ളത് ഉറപ്പാ, 100% ഉറപ്പായി കഴിഞ്ഞപ്പോ അവര് തന്ത്രപൂർവ്വം കല്യാണത്തിൽ നിന്ന് പിന്മാറിക്കളഞ്ഞു.
0: ഓക്കെ, ആഹാ, ഓക്കെ.
2: അതൊരു ദുഃഖമായി, നല്ലൊരു സന്തോഷമായിരുന്നു അതുവരെ.
0: ഓക്കെ, അങ്ങനെ എല്ലാവരും കൂടെ പോകുന്ന പങ്കെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. എന്തായാലും സന്തോഷം ചേട്ടാ വിളിച്ചതിൽ. ആർക്കാ വിശ്വസ് കൊടുക്കണ്ട പറയൂ?
2: ഇന്നത്തെ വിശ്വസ് പിന്നെ നമ്മുടെ അഹല്യ അഭമ വെക്കുന്ന, പിന്നെ ഒരു മലപ്പുറം കരുവാരക്കുണ്ട് സുനിലോ ഉണ്ട്, പിന്നെ മുഹമ്മദ് കവടക്കോ അന്നൂരി.
0: ഓക്കെ,
2: പിന്നെ സന്തോഷ് കോഴിക്കോട് നടക്കാവ്.
0: ഓക്കെ, അങ്ങനെ ചേട്ടന്റെ സുഹൃത്തുക്കൾക്കാണ് ഇന്നത്തെ വിശ്വസ് അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് കൊല്ലത്ത് നിന്ന് അൻസാർ ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇതുപോലെ ഈ സമൂഹ വിവാഹം പോലെയുള്ള വലിയ വലിയ ആളുകൾ ഇങ്ങനെ ചേരുന്ന ഇടത്തേക്കൊക്കെ പോകുമ്പോ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്, അതാണ് ചേട്ടന്റെ ലഹരി എന്നാണ് പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
3: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? ഭാസ്കരൻ ചേട്ടാ, കുറെ നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ട്. എവിടെ ഇരുന്നു?
3: മോള് കേറിയ സമയത്ത് സംസാരിച്ചായിരുന്നു, പിന്നെ ഞാന് വേറെ മകളുടെ അവിടെ ആയിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല.
0: അതെയോ, ഓക്കെ.
3: ഇന്നലെ ഞാൻ സുധീലിനോട് സംസാരിച്ചു.
0: സംസാരിച്ചു അല്ലേ? അപ്പൊ പറയൂ, ഭാസ്കരൻ ചേട്ടൻ പറയൂ, എന്താണ് ചേട്ടന്റെ ലഹരി? എന്താണ്
3: ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എനിക്കും പാട്ട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ നല്ലൊരു പാട്ട് എന്തെങ്കിലും അറിയുന്ന പോലെ പാടും, അല്ലെങ്കിൽ പാട്ട് കേൾക്കും,
0: അല്ലെങ്കിൽ
3: നല്ല ബുക്കുകൾ എന്തെങ്കിലും വായിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല.
0: വേറൊന്നും പാടില്ല. നമ്മള് സംഗീതം, വായന, ഇതിലൂടെയാണ് നമ്മൾ ലഹരി കണ്ടത്.
3: സംഗീതം ആസ്വദിക്കാൻ കഴിയുന്ന വലിയൊരു ഭാഗ്യമാണ്. അത് ആസ്വദിക്കാൻ കഴിയാത്തവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, അവരെയൊക്കെ
0: അവരോട് പറയാൻ നിക്കണ്ട, മനസ്സിലാവില്ല.
3: ഈ ലഹരിക്കൊക്കെ അടിമയാകുന്നത് വളരെ ഒരു എന്താ പറയാ, ഇന്നത്തെ കുട്ടികളും തലമുറയൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്ക് അടിമയായിക്കൊണ്ട്. അവർക്കൊന്നും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ സമയം കൊടുക്കരുത്.
0: വേറെ
3: എന്തെങ്കിലും അവർക്ക് വല്ല ജോലിയായിട്ടോ അല്ലെങ്കിൽ ഓട്ടോ അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ്പരമായിട്ടൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് മാറിക്കിട്ടും. അവർ ഈ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ലഹരി ഉപയോഗിക്കാനൊക്കെ തോന്നുന്നതും.
0: തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷം ചേട്ടാ വിളിച്ചതിൽ. ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ? പറയൂ.
3: എപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
3: ഓക്കെ.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ഭാസ്കരൻ ചേട്ടനാണ്. അപ്പൊ ഭാസ്കരൻ ചേട്ടൻ പറയും, ഞാൻ പാട്ട് കേൾക്കും, പിന്നെ അറിയാവുന്ന പോലെയൊക്കെ പാടും. ഇതൊക്കെ സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വായിക്കും, കുറച്ചുനേരം പാട്ട് കേട്ട് മടുക്കുമ്പോൾ പിന്നെ ഞാൻ കുറച്ചുനേരം വായിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അല്ലാതെയുള്ള ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. അതായത് വല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാനിരിക്കാത്ത അവസ്ഥ, ഈ അൻ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു പിന്നെ സംഭവമുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരുന്നത്, അനാവശ്യ ചിന്തകളിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രേരിതരാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തുന്ന ഒരു സംഭവമാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഓരോ പ്രോസസ്സിലൂടെ ഒരു പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും. ഈ പറഞ്ഞ പോലെ ചെറിയ ചില വർക്ക്സ് ഒക്കെ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അങ്ങനെ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് അവരെ വഴി മാറ്റി മറ്റൊരു വഴിയിലൂടെ നടത്താൻ വേണ്ടി, മറ്റൊരു വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ വിമുക്തി മിഷൻ എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആ പറയൂ, ഇതാരാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശില്പ ഒറ്റപ്പാലം. ശില്പ, ഒരുപാടായല്ലോ സംസാരിച്ചിട്ട്.
4: വിളിച്ചിട്ട് കുറച്ചായി, പക്ഷെ എന്നും
0: കേൾക്കാറുണ്ട് അല്ലേ? ഓക്കെ, തിരക്കുകളായി പോയില്ലേ?
4: അതെ അതെ.
0: ഓക്കെ, അങ്ങനെ ബിസി ആയിട്ടിരിക്കണം നമ്മളെപ്പോഴും അല്ലെ?
4: അതെ.
0: എന്താണ് അപ്പൊ ശില്പയുടെ ലഹരി? എന്താണ്
4: എന്റെ ലഹരി? പാട്ട് കേൾക്കല്.
0: പാട്ട് കേൾക്കല് മാത്രാണ്?
4: കൂടെ പാടാലോ. അപ്പൊ നമ്മള് കെഎസ് ചിത്രയും യേശുദാസ് ഒക്കെ വേണം ചാവും.
0: അവര് പാടുന്ന പാട്ടിനൊപ്പം നമ്മൾ കൂടുമ്പോ നമ്മളും, നമുക്കും തോന്നും
4: നമ്മള് നന്നായി പാടുന്നുണ്ട് എന്ന് നമുക്കൊരു ധാരണ വരും.
0: ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞില്ലേ, ഇപ്പൊ സ്കൂൾ കുട്ടികൾ പോലും ചെറിയ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമുക്കിപ്പോ പണ്ടൊന്നും അത് നമ്മൾ കാണാത്ത കാഴ്ചയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ സ്കൂൾ കുട്ടികൾക്ക് വരെ ഈ പല ലഹരി പദാർത്ഥങ്ങളുടെ പേരുകൾ അറിയാം. ഇതൊക്കെ അവര് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ട്. കാരണം അവർ അതേക്കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ എന്താ പറയാ, അവർക്ക് കൂടുതൽ അറിവും കൂടുതൽ എന്റർടൈനിങ് കിട്ടുന്ന ഒരു കാര്യമായിട്ട് അവർ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ടീച്ചർ എന്ന നിലയില് കുട്ടികളോട് ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിന് എന്താ പറയാനുള്ളത്?
4: നമ്മള് ഞാൻ ഇതിപ്പോ അഭിരാമി തുടങ്ങിയ സമയത്ത് പറഞ്ഞത് തന്നെയാണ്. അതായത് ലഹരി എന്ന് പറയുന്നത് നമ്മുടെ നല്ല കാര്യങ്ങളിൽ നമ്മള് ശ്രദ്ധ കൊടുക്കുക എന്നുള്ള ആ ഒരു ഇത്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം ലഹരി കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഒരു എന്താ പറയാ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഒരു ഇത് കിട്ടുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് നമ്മള് പല മീഡിയകളിലൊക്കെ നമ്മൾക്ക് കാണുന്നതാണ്. അപ്പൊ അതിലൊന്നും പോയി പെടാണ്ട് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്. ഇതൊക്കെ വെറും ഒരു ഒരു സമയത്തെ ഒരു ചെറിയൊരു നേരത്തെ ഒരു ഇത് മാത്രമാണ്. അതിലൊന്നും പെട്ടുപോകരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്.
0: നമ്മൾ കൂടെ കൂടെ റിമൈൻഡ് ചെയ്യാറുണ്ട് അല്ലേ?
4: ഇപ്പത്തെ കാലഘട്ടത്തിൽ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മള് ഒരു ദിവസം രണ്ടു ദിവസം പറഞ്ഞോണ്ട് അവര് അത് ചിന്ത നിർത്തില്ല.
0: അതെ അതെ,
4: ഇടയ്ക്ക് നമ്മൾ കൂടെ കൂടെ റിമൈൻഡ് ചെയ്തോണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റില്ല ഏത് നിമിഷമാണ് അവര് കൈവിട്ട് പോവാന്നുള്ളത്.
0: അതെ അതെ, എന്തായാലും നമുക്കത് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം, കാരണം നമ്മുടെ കുട്ടികളാണ് അല്ലേ. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
4: ആ ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇനി ബർത്ത്ഡേ അങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അടിപൊളി ഒരു ദിവസമാവട്ടെ. മഴയൊക്കെ ഉള്ള നല്ല അടിപൊളി ദിവസം, ഇവിടെ നല്ല മഴയാണ്.
0: അതെ അല്ലേ, മഴ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും അതുപോലെ ഒരു സൂപ്പർ ഡേ ഞാനും വിഷ് ചെയ്യുന്നു. ബൈ ബൈ.
4: ഓക്കെ ബൈ.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ശില്പയാണ്. അപ്പൊ ശില്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലേ. ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങള് മറ്റു കാര്യങ്ങൾ ഉണ്ട് ഈ ലോകത്തല്ലേ, നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു നമ്മളെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഇങ്ങനെ നമ്മൾ വഴി തിരിച്ചു വിടണം, ആ ഒരു വെളിച്ചത്തിന്റെ വഴിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി വിടണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഈ ലഹരിയുടെ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിൽ സ്പിരിറ്റ് എന്ന മൂവിയിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി മൂവി ഒരു റിയലൈസേഷൻ കിട്ടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ലഹരിയിൽ അടിമപ്പെട്ട ഒരു ക്യാരക്ടറിനെ തിരിച്ച് ആ ഒരു പുനരധിവാസത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി മൂവി പിന്നെ നമ്മുടെ ലാലേട്ടൻ എത്തുന്നത്. അപ്പോൾ ആ ഒരു പോർഷനിൽ ഈ ലഹരി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാളെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കില്ല. നെക്സ്റ്റ് കോളറിലേക്ക് പോകാൻ നമുക്ക് ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
5: ഗുഡ് മോർണിംഗ് അഭിരാമി, ഇത് വണ്ടിക്കാവശ്യം.
0: ഷീന ചേച്ചി, എന്താണ് വിശേഷം?
5: നല്ല വിശേഷം,
0: സുഖമായിട്ടിരിക്കുകയാണ് ഇവിടെയും. അപ്പോ ചേച്ചി അവിടെ മഴയുണ്ടോ?
5: മഴയേ ഇല്ല.
0: ഓക്കെ ഷീന ചേച്ചി, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ?
5: എന്താണ്?
0: ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു കുഞ്ഞു ചോദ്യം.
5: എന്താണ് പറയാൻ അറിയാമെങ്കിൽ പറയാം.
0: എന്താണ് ഷീന ചേച്ചിയുടെ ഒരു ലഹരി? എന്താണ്, എന്തിലാണ് ഷീന ചേച്ചി ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തണേ? പറയൂ.
5: സന്തോഷം കണ്ടെത്തണത് ഞാനിപ്പോ എന്താണ് കുറച്ചായിട്ട് ഒരു 89 മാസമായിട്ട് ഈ ബ്രഹ്മകുമാരി സ്ഥാപനത്തിൽ പോകണ്ടേ.
0: ഓക്കെ.
5: അവിടെ നല്ല ഭഗവാന്റെ ക്ലാസ്സാണ്, ദൈവത്തിന്റെ ക്ലാസ്സാണ്, അവിടെ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ പഠിപ്പിക്കണ്ടേ.
0: ഓക്കെ.
5: അപ്പൊ രാവിലെ ഒരു 4 മണിക്ക് എണീച്ച് എന്നിട്ട് രാവിലെ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും, വൈകുന്നേരം 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യും. നല്ല സന്തോഷവും സമാധാനം ഒക്കെയാണ്, അതിനാണ് ലഹരി കണ്ടെത്തുന്നത്.
0: വെരി ഗുഡ്, അടിപൊളി അടിപൊളി. എന്താ ഷീന ചേച്ചി അങ്ങനെ ഇപ്പൊ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് എന്താ വിചാരിച്ചേ? പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ പോയതാണോ അതോ ഇങ്ങനെ മനസ്സിലുള്ള ഒരു കാര്യമാണോ ഇത് ചെയ്യണമെന്ന്?
5: അല്ല, അവിടെ ഒരു ചേച്ചി ഉണ്ട്, അപ്പൊ ബ്രഹ്മകുമാരീസ് പോകാൻ തുടങ്ങിയിട്ട് അവര് 20 വർഷമായി.
0: ആഹാ, ഓക്കെ.
5: അപ്പൊ അടുത്തുള്ള ഗ്രീനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ഭഗവാന്റെ ക്ലാസ്സാണ്, എല്ലാവർക്കും കേൾക്കുക പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ നടത്തിയിട്ട് ഒരു ക്ലാസ് വെച്ചിട്ട് അവിടുത്തെ പാലക്കാട്ടിലാണ് ബ്രഹ്മകുമാരി.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ എല്ലാരും കൂടെ പോയി പറഞ്ഞ പോലെ കുറച്ചു നേരം ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ
5: വീട്ടിന്റെ അടുത്ത് അല്ല പിരമി വീട്ടിന്റെ അടുത്തൊരു ക്ലാസ് വെച്ചിട്ട് സിസ്റ്റർ വന്ന് 1 ദിവസം കോഴ്സ് വെച്ച് അതൊക്കെ പറഞ്ഞു തന്ന് ഇഷ്ടവും താല്പര്യം ഉള്ളവരൊക്കെ പോവാം.
0: ആഹാ, എന്തായാലും സൂപ്പർ കേട്ടോ, അടിപൊളി. അപ്പോ അതാണ് നമുക്ക് നമ്മളിപ്പോ കണ്ടെത്തിയിട്ടുള്ള സന്തോഷം, അതാണ് സമാധാനം, അതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഷീന ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
5: വിഷസ് കേട്ട് കേട്ട് പോട്ട് കൊടുക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ പറയും.
0: ഓക്കെ ഷീന ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. ബൈ ബൈ.
5: ശരി.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ഷീന ചേച്ചിയാണ്. സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്ന് June 26th ആണ്, ഇന്റർനാഷണൽ ഡേ എഗൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള ലഹരി എന്താണ് എന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ വേഗം വിളിച്ചോളൂ 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഗൗരിലക്ഷ്മിയും കെ.എസ്. ഹരിശങ്കറും ചേർന്ന് പാടിയ ഒരു ബ്യൂട്ടിഫുൾ പാട്ടിന് ശേഷം തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 8:31. സോ വി ആർ ഓൺ എ June 26. ഇന്ന് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്താണ്? ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
4: ബാലൻ ഫ്രം ചിറ്റൂർ.
3: ബാല, എന്താണ് ബാലന്റെ ജീവിതത്തിലെ ലഹരി? പറയൂ.
4: താൽക്കാലികമായിട്ട് എനിക്ക് ഈ പാട്ടും പിന്നെ വാഹനത്തോടുള്ള അഭിപ്രായം, വാഹനം ഓടിച്ചു പോകാനുള്ളത്, യാത്ര പോകാനുള്ളത്.
3: ഓക്കെ,
4: താൽക്കാലികമായി ഇപ്പൊ എന്റെ ലഹരി എന്ന് പറയുന്നത് അതൊക്കെ
3: തന്നെയാ. താൽക്കാലികമാണ്, അതെന്താ അങ്ങനെ?
4: നമുക്ക് മാറും, വേറെ എന്തെങ്കിലും ആവാം.
3: ആവാം അല്ലേ. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കറന്റ് നമ്മൾ ഇതിലാണ്. ഇപ്പൊ പാട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, ഇടയ്ക്ക് പാട്ടൊക്കെ ചോദിക്കുക അല്ലെ, ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, പിന്നെ ഈ വണ്ടിയിൽ നമ്മളിങ്ങനെ പോവുക, യാത്ര പോവുക, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലഹരി. ഓക്കെ, അടിപൊളി. അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പൊ ബാലൻ പറയുന്ന ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: അല്ല, അതിന്റെ മുന്നേ എനിക്ക് ഒരു കാര്യം കൂടി പറയാം.
3: എന്താണ്? പറയൂ.
4: ഈ ലഹരിയുടെ കാര്യം പറഞ്ഞില്ലേ, ചിലപ്പോ നമ്മള്, എനിക്ക് എന്റെ ഒരു ഇതാണ്, പക്ഷെ അത് തന്നെ ആയിരിക്കും ചിലപ്പോ ഈ ലഹരി ഇപ്പൊ ഈ ജനറേഷനിൽ കണ്ടുവരുന്നതില് പേരന്റ്സിന് അതിൽ ചിലപ്പോ ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല പേരന്റും വീട്ടിൽ തന്നെ ചിലപ്പോ മദ്യപിക്കുകയും കുട്ടികളുടെ മുമ്പത്ത് വെച്ച് സ്മോക്ക് ചെയ്യും, അവരെ കൊണ്ട് വാങ്ങിയിട്ട് വരാൻ പറയും. ഇതൊക്കെ അവർക്ക് എന്താ പറയാ, ചില സിംപ്റ്റംസ് കാണിക്കും. ചിലപ്പോ നമുക്കൊന്ന് ട്രീ ചെയ്താലോ എന്നൊരു ബോധം വരാനുള്ള ഒരു ചിലപ്പോ കാരണങ്ങളൊക്കെ ആവാം.
3: അതെ അതെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അല്ല, ഇത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അല്ലെ. പറഞ്ഞ പോലെ ഇപ്പൊ അത് വീട്ടിലിപ്പോ അച്ഛനും അമ്മയും ഇതിൽ പങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവരും ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ രോഗം അവര് നശിപ്പിക്കുന്ന അവരെ മാത്രമല്ല, അവരുടെ കുട്ടികളെ കൂടിയാണ്, ആ വീട്ടിലുള്ള ഓരോരുത്തരെയും കൂടിയാണ്. നമ്മൾ പറയില്ലേ, ഇപ്പൊ പുകയില വലിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുക വലിക്കേണ്ട, നമുക്കും ചിലപ്പോ അസുഖം വരാം അല്ലെ.
4: അതെ, തീർച്ചയായിട്ടും. ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഈ ഒരു മറ്റൊരു അസുഖം കൂടെ തന്നെയാണ്, ഇതിലൂടെയുള്ള ലഹരിക്ക് തോന്നുന്ന ഒരു അസുഖമാണ്.
3: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും ബോധവാന്മാരായിരിക്കണം. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അല്ലെ.
4: അല്ലെ, തീർച്ചയായിട്ടും അത് അങ്ങനെ ആവണ. അല്ലാതെ നമ്മള് വെറുതെ ഈ ഒരു ചിലപ്പോ ഈ മദ്യത്തിനെ കുറിച്ച് ബോധോട് പറയുന്ന ആളായിരിക്കും ചിലപ്പോ നല്ല മദ്യപാനി.
3: അതെ, അത് ശരിയാണ്. അപ്പൊ നമ്മളൊന്ന് സ്വയം ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക, ഒരു സെൽഫ് റിയലൈസേഷൻ നടത്തുക, നമ്മൾ എവിടെയാണ് ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളി മനുഷ്യനാണ്, ഈ ഭൂമിക്ക് നിങ്ങളെ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഭൂമിക്ക് ഭാരാണ് അല്ലേ.
4: അതെ അതെ, കാരണം അതിന് ഉദാഹരണമൊക്കെയാണ് എന്റെ അച്ഛൻ, അതുപോലെ പഴയ ഉള്ള എന്റെ അച്ഛന്റെ പ്രായമുള്ള ആൾക്കാർ ഇന്നും അങ്ങനെ തന്നെയാണ്.
3: ഓക്കെ, നമ്മള്
4: ഇത് മദ്യപിച്ച ചിലപ്പോ അവര് അവരല്ലാതെ ആവും, മദ്യപിച്ചില്ലെങ്കിൽ അവർ അങ്ങനെയല്ലേ ആയിരിക്കും.
3: അതെ അതെ, അപ്പൊ നമ്മൾ അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പൊ ബാല, താങ്ക് യു സോ മച്ച്, നല്ലൊരു വാലിഡ് പോയിന്റ് ആണ് ബാലൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
4: ഇന്ന് മദ്യലഹരി വിരുദ്ധ ദിനമല്ലേ?
3: അതെ.
4: അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതൊന്നൊരു മാറ്റം, ഇതൊന്നൊന്ന് പുറത്തു വരാനും, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഇതിനൊന്ന് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു മാറ്റങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കുന്നു.
3: ഓക്കെ ബാല, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മൾ വിളിച്ചത് ബാലനാണ്. ബാലന്റെ ഇപ്പോഴത്തെ ലഹരി എന്ന് പറയുന്നത് ഡ്രൈവിംഗ്, ട്രാവലിംഗ് എന്നുള്ള ഒരു കാര്യമുണ്ട്, പിന്നെ പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് കോളർ ഈസ് ഓൺ ലൈൻ, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്, ഞാൻ പുതുശ്ശേരി കാരൻ സതീഷാണ്.
3: സതീഷ് ഏട്ടാ, എന്താണ് സതീഷ് ഏട്ടന്റെ ലഹരി? അതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം.
5: ആയിക്കോട്ടെ, ഞാൻ കേട്ടോട്ടോ. എന്റെ ലഹരി എന്ന് പറയുന്നത്, ഞാൻ ഇലക്ട്രീഷ്യൻ ആണ്, സൗണ്ട് ഓപ്പറേറ്റർ കുറച്ച് ചെറുതായിട്ടുമാണ്.
3: ഓക്കെ.
5: അപ്പൊ ഈ നമ്മുടെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ ഒരു പരിപാടിക്കൊക്കെ ചെറിയ ഗാനമല അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആണെങ്കിൽ, നമ്മളെ ലൈനർ എന്ന് പറയും, സ്പീക്കറുകളെ ഈ ചങ്ങളിക്കിടുന്ന ഒരു പരിപാടി ഉണ്ട്.
3: ഓക്കെ.
5: അങ്ങനെ പറഞ്ഞാൽ കുറച്ചേരിക്ക് അറിയാത്തവർക്ക് അറിയുള്ളൂ. അങ്ങനെയൊക്കെ വെച്ചിട്ട് സബ് വരും, ഈ അടി അടിക്കുന്നത് സബ്, അതൊക്കെ വെച്ച് മോണിറ്ററൊക്കെ, രണ്ട് മോണിറ്ററൊക്കെ സ്റ്റേജിൽ വെച്ചിട്ട് അതിലൂടെ വെച്ച് ടെസ്റ്റ് ചെയ്യും.
3: ഓക്കെ.
5: ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു എഫക്റ്റ് ഉണ്ട്, ഫീലിങ്സ്, അതൊക്കെ കേൾക്കുമ്പോ നല്ല ഒരു രസമാണ്.
3: ഓക്കെ, അതൊക്കെയാണ്. ഞാനിതൊരു ഒറ്റ വാക്കിൽ പറയട്ടെ, എന്റെ ജോലിയാണ് എന്റെ ലഹരി അല്ലേ?
5: അതെ അതെ,
3: അത്രയും മതിയായിരുന്നു. ഞാനിവിടെ ആലോചിക്കുക, സബ് വൂഫർ എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്തായിരുന്നു എന്നുള്ളത്.
5: എന്തായാലും
3: അതെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്നു, നമ്മുടെ വർക്ക് ഗംഭീരമാകുന്നു, നമ്മൾ കാരണമാണ് ആ സ്റ്റേജിൽ അത്രയും ഗംഭീരമായിട്ടൊരു പ്രോഗ്രാം നടക്കണേ അല്ലേ.
5: ഓഡിയൻസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കി വെക്കുന്നത്.
3: മനസ്സിലായി മനസ്സിലായി.
5: അപ്പൊ ആ ചെക്ക് ചെയ്യുമ്പോൾ ശബ്ദം ഭയങ്കര ഇതന്നെയാണ്. നമ്മള് മാക്സിമം ഓളിയും കൊടുത്തിട്ട് ഒരു 30% അത്രയും കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോ എഫക്ട് നല്ല ക്ലാരിറ്റിയോടെ കേൾക്കാൻ നമുക്ക് പറ്റുന്നതാണ്.
3: ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഇത്രയും വാദമോരാതെ അതിനെ കുറിച്ച് പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്, ചേട്ടൻ ഫുള്ളി അവിടെയാണ്. ഇപ്പോഴും സംസാരിക്കുമ്പോഴും സംസാരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, മനസ്സ് മുഴുവൻ ഈ പറഞ്ഞ പോലെ സ്പീക്കേഴ്സിലും സബിലും ഒക്കെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം സതീഷ് ചേട്ടാ വിളിച്ചതില്. ഇന്നത്തെ ദിവസം ആർക്കാണ് വിഷസ് കൊടുക്കണ്ടേ?
5: എല്ലാവർക്കും തന്നെ. അതുപോലെ ഒന്നും കൂടി എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണ്ടേ?
3: പറയൂ.
5: ഞാൻ ഇലക്ട്രീഷ്യൻ കൂടിയാണ്.
3: ഓക്കെ.
5: അതേപോലെ രാത്രികളിൽ എനിക്ക് ചെറിയ ചെറിയ മെയിന്റനൻസ് വർക്കുകളൊക്കെ വരാറുണ്ട്. അതായത് ഈ വീടുകളിൽ ചിലപ്പോ ട്രിപ്പ് ഉണ്ടാവും, അല്ലെ ഫീസ് പോയിട്ടുണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ മദ്യത്തിനോട് ബോധതയായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോളുകള്, അതായത് നമ്മളെ വിളിക്കുന്ന കസ്റ്റമർ, അവിടെ കറണ്ട് ഇല്ല, കുട്ടികളൊക്കെ ഉള്ളതാണ്, എന്ന് വരാൻ പറ്റുമോ എന്ന് പറയുമ്പോ, നമ്മൾ മദ്യപിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാനും പറ്റില്ല, പോകാനും പറ്റില്ല.
3: അതെ അതെ, ഈ പറഞ്ഞ പോലെ ഇപ്പൊ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ വർക്കിന് അങ്ങോട്ട് ചെല്ലുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
5: അതെ അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ മദ്യപിക്കാത്ത ആളുമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇന്നും രാത്രി ഞാൻ ഉണർന്നു തന്നെ ഇരിക്കും, അതായത് ഉറങ്ങും, പക്ഷെ നമ്മൾ ബോധത്തോടെ തന്നെ ഇരിക്കും. എപ്പോഴും നമുക്ക് വരുന്നത് പറയാൻ പറ്റില്ല.
3: ഓക്കെ, ആർക്കാണ് ഒരു അത്യാവശ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും സന്തോഷം ചേട്ടാ, നിങ്ങൾ സൂപ്പർ ആണ്, അടിപൊളിയാണ്. അപ്പോ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ്?
5: എല്ലാവർക്കും തന്നെ, അതുപോലെ ചങ്ങാതി കൂടുതലും എല്ലാവരും.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് സതീഷ് ആണ്. സതീഷ് പറഞ്ഞൊരു കാര്യം എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആരെങ്കിലും എന്നെ ആ സമയത്ത് വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഞാൻ മദ്യപിക്കാത്ത ആളാണ്, എന്നാലേ എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓടിയെത്താൻ പറ്റുള്ളൂ എന്നുള്ളത്. ഒരു നല്ലൊരു മനുഷ്യൻ, അടിപൊളി മനുഷ്യൻ. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
6: ഹലോ, നമസ്കാരം, ഞാൻ സാറിന്റെ ജ്യോതി.
3: ജ്യോതിഷേട്ടാ പറയൂ, എന്താണ് ജ്യോതിഷേട്ടന്റെ ലഹരി?
6: എന്റെ ലഹരി ഞാൻ പറയാം, പത്രത്തിൽ കണ്ടൊരു വാർത്ത വളരെ ലഭിച്ചു.
3: ഓക്കെ, എന്താണ് വാർത്ത പറയൂ.
6: ഇവിടെ ഒഡീഷയിൽ പോയിട്ട് കഞ്ചാവ് വാങ്ങിച്ചു വന്ന വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത്. മീനാക്ഷി എടുത്ത് വെച്ച് പിടിച്ചതില്ല, ഒരാളുടെ 12 kg, ഒരാളുടെ 2 kg.
3: അതെ,
6: മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഇവര് ഫോണിലൂടെ ബന്ധപ്പെട്ട് സൗഹൃദം സാധിച്ചതിൽ പോയി വാങ്ങിച്ചു വന്നിരിക്കാം.
3: പിന്നെ
6: പെട്ടെന്ന് ഒരു ദിവസം ഒരു 10th class തൊട്ട് +2 വരെയുള്ള പിന്നെ ക്ലാസ്സിൽ റെയ്ഡ് നടത്തിയാ ഞാൻ. എക്സൈസ് വകുപ്പും ചിലപ്പോ വിദ്യാഭ്യാസ വകുപ്പും ഇതിനും ഞെട്ടിപ്പോകും, ആ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
3: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിപ്പോ ഇന്നലത്തെ പത്രത്തിൽ ഞാനൊരു ന്യൂസ് കണ്ടിരുന്നു, സെയിം ന്യൂസ് ഒരെണ്ണം. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നിപ്പോ ജ്യോതിഷേട്ടൻ പറഞ്ഞില്ലേ, ഇന്നും ആ പത്രത്തിൽ ആ ന്യൂസ് ഉണ്ട്. നമുക്കിപ്പോ എന്നും കാണാവുന്ന ഒരു ന്യൂസ് ആയിട്ട് മാറിയിരിക്കുകയാണ്.
6: അതെ,
3: ഓക്കെ, എന്തായാലും സൂപ്പർ ജ്യോതിഷേട്ടാ, അടിപൊളി. അപ്പൊ പറയൂ, ഇന്നത്തെ വിഷസ് കൂടെ പറയൂ.
6: പറയാനുള്ളത്
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ആവട്ടെ. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ജ്യോതിഷേട്ടനാണ്. ജ്യോതിഷേട്ടൻ പറഞ്ഞു, ഇപ്പൊ ഈ പത്രങ്ങളിലുള്ള ഇതുപോലെയുള്ള ന്യൂസ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഇന്നലെ ഞാനൊരു ന്യൂസ് അങ്ങനെ കണ്ടതാണ്. അത് സ്കൂളുകളിൽ നടത്തിയിട്ടുള്ളൊരു പിന്നെ സ്കൂളുകളിൽ ഈ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും കുട്ടികളുടെ ബാഗിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഈ നിരോധിതമായിട്ടുള്ള സബ്സ്റ്റൻസസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. ഇതൊക്കെ പണ്ട് വലിയ ന്യൂസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാ ദിവസവും എന്നോണം ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, കാണുന്നു. അതിനൊക്കെ ഒരു എൻഡ് ഉണ്ടാവണം എന്നൊരു അധ്യായി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതിന് നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലീസിൻ്റെ ഒരു പദ്ധതിയാണ്, പോലീസും ഗവൺമെൻറ്റും കൂടെ ചെയ്യുന്നൊരു പദ്ധതിയാണ്. അപ്പോൾ ഇതിൽ പോലീസ് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും പൊതുജനങ്ങൾക്കുൾപ്പെടെ പങ്കാളികളാകാം. പോലീസ് മാത്രം വിചാരിച്ചാൽ ചിലപ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോകാം. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലഹരി? ഹലോ, ഇതാരാ സംസാരിക്കണേ?
7: നമസ്കാരം, ഞാൻ രവി പലശന.
3: രവിചേട്ടാ, എന്താണ് വിശേഷം? സുഖാണോ? ഭക്ഷണം കഴിച്ചോ?
7: സുഖമാണ്, ഭക്ഷണം
3: കഴിക്കുന്നേ ഉള്ളൂ. അപ്പൊ പറയൂ, എന്താണ് രവിചേട്ടന്റെ ലഹരി?
7: ലഹരി എന്ന് പറഞ്ഞത് ഇരിക്കുന്ന അത്രയും കാലം ദൈവത്തോടെ ഇരിക്കുന്ന ഒരു.
3: ഹലോ ലഹരി, ചേട്ടൻ പറഞ്ഞത് ബ്രേക്കായി. എന്തായിരുന്നു?
7: ആ, ഇരിക്കുന്ന അത്രയും വയസ്സ് വരെ, ഏതോ ഒരു ഏജ് വരെ നമ്മൾ ഇരിക്കുക, അതുവരെ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതൊരു ലഹരിയാ.
3: അതെ അതെ, അങ്ങനെ ഒരു ലഹരി മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ലഹരിയും നമ്മളെ കൺട്രോൾ ചെയ്യില്ല അല്ലേ?
7: അതെ, നമ്മള് എന്ത് പ്രതിസന്ധിയിലും നമ്മളെ ജീവിതം ബ്രേക്ക് ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഇരിക്കുന്ന വയസ്സ് വരയ്ക്കും, ആ നിമിഷം വരെ നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ആവാതെ. അപ്പൊ അതിനുള്ള പ്രവൃത്തികളായിരിക്കും നമ്മൾ തുടർന്ന് ചെയ്യുക. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ പ്രവൃത്തിയോട്, നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ശരീരത്തോട് നമുക്ക് ചെയ്യാതിരിക്കാൻ തോന്നണമെങ്കിൽ, ഞാൻ ഹെൽത്തി ആയിരിക്കണം, ഞാൻ മറ്റൊരാൾക്ക് ബാധ്യതയായി മാറരുത്. നമ്മൾ നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് അല്ലെങ്കിൽ ഹെൽപ്പ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അസറ്റ് പറയുന്നത് നമ്മുടെ ഹെൽത്താണ്. നമ്മുടെ ആരോഗ്യമില്ലാത്ത ശരീരം കൊണ്ട് നമ്മൾ കുടുംബത്തിൽ കിടന്നാൽ നമ്മളിനി എന്ത് സ്വത്തുണ്ടാക്കി വെച്ചാലും അവന്മാര് എപ്പോഴാ പോണ് പറഞ്ഞിരിക്കും. 10 ദിവസം ഹോസ്പിറ്റലിൽ ബൈസ്റ്റാൻഡറായി നിന്നാൽ അടുത്ത ആളെ തെരയും. എന്നെ കൊണ്ട് വയ്യ ഇനി നിൽക്കാൻ, എന്റെ ജോലിയെ ബാധിക്കുന്നു അല്ലെങ്കിൽ എന്റെ കുടുംബത്തിനെ ബാധിക്കുന്നുണ്ട്, എന്റെ ഹെൽത്ത് പ്രോബ്ലം, എനിക്ക് നിൽക്കാൻ പറ്റില്ല, വേറെ ആളെ ബൈസ്റ്റാൻഡറെ കാണാൻ പറയും.
3: അതെ അതെ, ഒന്ന് ആലോചിച്ച് നോക്കുവല്ലേ, നാട്ടുകാർക്ക് ശല്യമായിട്ട്, വീട്ടുകാർക്ക് ശല്യമായിട്ട്, സമൂഹത്തിന് ശല്യമായിട്ട്, പിന്നെ എന്തിന് ജീവിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു
7: പോകും. അപ്പൊ അങ്ങനെ ഒരു അൺഹെൽത്തി പൊസിഷൻ നമ്മൾ വരാതെ ഇരിക്കണം എന്നൊരു ചിന്ത വന്നാൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്.
3: ഇല്ല,
7: ബാക്കി നമ്മൾ എന്തോ ജോലി ചെയ്തോട്ടെ, എത്രയോ ശമ്പളം വാങ്ങിച്ചോട്ടെ, അല്ലെങ്കിൽ എത്ര ഹൈ റാങ്കിൽ ഇരുന്നോട്ടെ, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യില്ലെന്നൊരു തീരുമാനം എടുക്കണം.
3: ഓക്കെ, അതൊരു പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കണം. അറ്റ് ദി എൻഡ് വരെ നമ്മൾ അത് ആ ഡിസിഷനിൽ ഇങ്ങനെ
7: പക്ഷെ ഇന്ന് എന്താ പറയാ, നമ്മള് അതെ അതെ, നിങ്ങൾ പറയുന്ന പോലെ മറ്റുള്ള ആളുകളെ ലഹരി അല്ലെങ്കിൽ ഇപ്പൊ മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ പുകയില, ഇതേത് ഉപയോഗിക്കരുത് എന്ന് പറയാൻ യോഗ്യതയുള്ള ഒരു സമൂഹം ഇന്ന് ഇല്ല എന്നുള്ളതാ. ഒരു 100 പേരെടുത്താൽ 95% ആളുകളും ഇതിന് ഉപയോഗിക്കുന്ന ആളുകളാ. ഏതെങ്കിലും ഒരു സാധനം ഇവരെങ്ങനെ മറ്റുള്ളവർ ഉപദേശിക്കും? അങ്ങനെ ഉപദേശിക്കാൻ പറ്റാത്ത ഒരു മുൻ തലമുറയും അതിനെ കൂട്ടുപിടിച്ച് അതിന്റെ പേര് പറഞ്ഞ് അച്ഛൻ ചെയ്യണ്ടല്ലോ, ഏട്ടൻ ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ അമ്മാവൻ ചെയ്യണ്ടല്ലോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള വേറെ പിള്ളേർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ അതിനെ കൂട്ടുപിടിച്ച് തുറന്നു കൊണ്ടുപോണ പുതിയ തലമുറയും ഇവരെ എങ്ങനെ തിരുത്തണമെന്ന് ഒരു ഐഡിയ കിട്ടാതെ ഇരിക്കുക. എവിടുന്ന് തുടങ്ങണം? നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള നമ്മുടെ മക്കളെ നിയന്ത്രിക്കുക, അല്ലാണ്ട് നമ്മൾ അടുത്തവനെ നേരാക്കുമ്പോണ്ടോ? ഓരോരുത്തരും അവരവരുടെ ആ ഉള്ള ഒരു മക്കളെ നേരാക്കി കഴിഞ്ഞാൽ സമൂഹം മുഴുവൻ നന്നാവും.
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ രവിചേട്ടൻ പറഞ്ഞ ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എല്ലാവരും ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ തീരും.
7: ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ കാണു, ഞാൻ നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് കാണുന്നത്, അച്ഛനും മക്കളും കൂടെ സാധനം വാങ്ങാൻ വരുന്നു, ഭാര്യയും ഭർത്താവും കൂടെ വരുന്നു. ഞാനിതൊക്കെ അവിടെ ഇരുന്ന് അതിശയിച്ചു പോവുക, എന്താ ഈ സമൂഹത്തിന് പറ്റിയാലേ? അവര് പറയാത്ത ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ട്രെൻഡാണ്, എന്ത് ട്രെൻഡ്? ഈ സമൂഹത്തിന് ഇല്ലാണ്ടാക്കുന്നതിന് എങ്ങനെ ഈ ട്രെൻഡ് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അച്ഛനും മക്കളും കൂടിയാ വരുന്നത്, എങ്ങനെ ഇവരെ നമ്മളൊന്ന് സമൂഹത്തിൽ നല്ല മാതൃകയാക്കി എടുക്കാൻ പറ്റും, ഉപദേശിക്കാൻ പറ്റിയ ഒരു ക്വാളിറ്റി ഉള്ള ആളുകളുണ്ടോ എന്ന് ദയനീയ അവസ്ഥയാ. നമ്മൾ പിന്നെ വെറുതെ ലഹരി മുക്തമാക്കുക അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ
8: ഇതൊക്കെ പറയാന്നല്ല, അതായത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് സ്പ്രെഡ് ആയിരിക്കുക.
3: അതെ, ശരിയാണ് ശരിയാണ് രവിചേട്ടൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. സ്ട്രോങ് ആയിട്ട് ഓരോരുത്തരും എടുക്കേണ്ട ആ ഒരു ഡിസിഷൻ. ഞാൻ ഹെൽത്തി ആയിരിക്കും, ഞാൻ മറ്റുള്ളവർക്ക് ബാധ്യത ആവില്ല എന്നുള്ളൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് ആ ഡ്രഗ് നമ്മളെ നമ്മുടെ ശരീരം കാർന്ന് തിന്നുന്നത് എന്നുള്ളത് അതിന്റെ പിക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക്
8: കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നിൽക്കുന്ന നമ്മുടെ ഹെൽത്ത് പൊസിഷൻ, ഇനി ഇന്ന് മുതൽ നമ്മൾ അടുത്തത് ചെയ്യുന്നതാണ് അടുത്ത 10-ാമത്തെ ഏജിൽ നമ്മൾ നിൽക്കുന്നത്. നെക്സ്റ്റ് 10 ഏജ് ഏതാണ്, 50-ാണോ 60-ാണോ നിൽക്കുന്ന ഏജ് നമ്മൾ. അല്ലാതെ ഇന്നലെ ചെയ്തതിന്റെ പാപം അല്ല നിൽക്കുന്ന ശരീരം. നമുക്ക് പെട്ടെന്ന് നാളെ എനിക്ക് ഫുൾ ഹെൽത്തി ആവണം അല്ലെങ്കിൽ ഇതാവണം പറഞ്ഞ് നടക്കില്ല. അപ്പൊ ഇതൊരു അതെ, അപ്പൊ നമ്മൾ അടുത്ത 60 എനിക്കിപ്പോ 50 ആണെങ്കിൽ 60-ാമത്തെ വയസ്സിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഇന്ന് പ്ലാൻ ചെയ്ത് 10 ഇയർ കണ്ടിന്യൂ ചെയ്ത് ഞാൻ 60-ാമത്തെ വയസ്സിൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ
3: അല്ലേ. അതെ അതെ.
8: അപ്പൊ അല്ലാതെ ആശുപത്രി പോയിട്ട് പൈസ കൊടുത്താൽ കിട്ടില്ല. അത് അറിയാതെ പാവങ്ങൾ എന്താ പറയുക.
3: വരുന്ന ഡയലോഗ് ഈ അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയാന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ. ചെയ്ത കാര്യങ്ങളുടെ ഒരു ഫലം അനുഭവിക്കാനുള്ള സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോ ലൈഫേ പോയിട്ടുണ്ടാവും കയ്യിൽ നിന്ന്. എന്തായാലും രവിചേട്ടാ നല്ലൊരു
8: സമൂഹം. എല്ലാവർക്കും ലഹരി ഉപയോഗിക്കാതിരിക്കുക.
3: ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് രവിചേട്ടനാണ്. പിന്നെ അപ്പൊ രവിചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന കാര്യം പറയും. ഇപ്പോ അമ്മയും അച്ഛനും 24 hours ഫോണിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റൈറ്റും ഇല്ല കുട്ടികളോട് ഫോൺ എടുത്ത് മാറ്റിവെക്കുക എന്ന് പറയുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുന്ന എക്സാമ്പിളാണ് നമ്മുടെ സൊസൈറ്റി കാണുന്നത്, നമ്മുടെ കുട്ടികൾ കാണുന്നത്. അതിലൂടെയാണ് ഒരു സമൂഹം വളർന്നു വരുന്നത് എന്നൊരു ബോധം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അടുത്ത പാട്ടിന്റെ സമയമാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കമ്പോസ്ഡ് ബൈ AR റഹ്മാൻ. നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4.

0: അതാണ് പാട്ട്. പാട്ടൊക്കെ കേട്ട് നമ്മൾ അതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ആൻഡ് വി ആർ ഓൺ എ June 26 ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്, ഡ്രേ എഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്, ലോക ലഹരി വിരുദ്ധ ദിനം. നമുക്ക് നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ ചോദ്യം ഇതായിരുന്നു, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി? ഹലോ, ഇതാരാണ്?
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
1: നന്ദഗോപു ആണ്, കോട്ടയത്ത് നിന്നാണ്.
0: നന്ദഗോപു ഫ്രം കോട്ടയം. നന്ദഗോപു ആദ്യമായിട്ടാണോ വിളിക്കണേ? ഇതൊരു വെറൈറ്റി പേരാണല്ലോ. നന്ദു എന്ന് നമ്മള് പേര് കേട്ടിട്ടുണ്ട്, ഗോപു എന്ന് വേറെ പേര് കേട്ടിട്ടുണ്ട്, ഗോപൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും ഇതൊന്നും അല്ല, നന്ദഗോപു അല്ലേ?
1: വെറൈറ്റിയാണ്.
0: ഇഷ്ടമാണോ ഈ പേര്? അപ്പൊ എന്താ വിളിക്കണ്ടേ? നന്ദഗോപു തന്നെ വിളിച്ചാ മതിയോ? ഗോപു എന്ന് വിളിച്ചാ മതി. ഓക്കെ, അപ്പൊ ഗോപു പറയൂ, എന്താണ് ഗോപുവിന്റെ ലൈഫിലെ ലഹരി?
1: പറയാനുള്ളത് ലഹരി അടിമപ്പെട്ട് നടക്കുന്ന ഒരു കുറ്റം പിള്ളേരുള്ളത് നമ്മുടെ നാട്ടിലുള്ളത്. എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ജീവിതം ലൈഫ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലഹരി ഒരു മാരകമായിട്ടൊന്നും ഒന്നല്ല, നമുക്ക് നമ്മുടെ അഭിനിവേശങ്ങൾ കണ്ടെത്തേണ്ട ഒന്നാണ്. അതെ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നിവയാണ് എന്റെ ആവേശം എന്ന് പറയുന്നത്.
0: ഓക്കെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്നതും നമ്മളെ ചില്ലി ഏൽപ്പിക്കുന്നതും നമ്മൾ ഈ ഫുട്ബോൾ മാച്ചസ് കളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ നമുക്ക് ത്രില്ലാണ് അല്ലേ?
1: അതെ അതെ, നമ്മളെ ലോകകപ്പിന്റെ സമയത്താണല്ലോ ഗോൾ.
0: അതെ അതെ, വേൾഡ് കപ്പ്
1: അതെ, ഫുട്ബോൾ മൂന്ന് മൂന്ന് കൂടെ നമ്മുടെ ജീവിതം പോകുന്നത്. നമുക്ക് ഗ്രൗണ്ടിൽ കിട്ടുന്ന ഒരു ആവേശമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കളിക്കുമ്പോൾ അതിന്റെ കിട്ടുന്ന നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്. ഈ സംഭവം നമുക്ക് ഒഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈ ഉന്മേഷം നമുക്ക് മറ്റൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല.
0: അതെ
1: അതെ, പിന്നെ നമുക്ക് എനിക്ക് ഈ പിള്ളേരോട് പറയാനുള്ളത്, നമുക്ക് പല എന്താ പറയാ പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, പക്ഷെ ഈ ആരോഗ്യകരമായ ലഹരികൾ നമുക്ക് കഴുത്ത് പകരണം. അതുപോലെ തന്നെ നിരാശകരമായ ലഹരികൾ നമുക്ക് അതങ്ങ് ജീവിക്കാൻ
0: പഠിക്കുന്നതാണ്.
1: പോകുമ്പോ തന്നെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും.
0: അതെ, എന്നാലേ നമുക്ക് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല, എന്നാലേ നമ്മൾ ലൈഫിൽ ഉണ്ടാവുള്ളൂ, ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലാത്ത ലഹരിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ലൈഫ് പകുതിക്ക് വെച്ച് ആ ഒരു സ്റ്റോപ്പ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജ് ആണ്, എത്രയോ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് നമുക്ക് ചുറ്റും. അപ്പൊ എന്തിനാണ് ഈ ലഹരിക്ക് പിന്നാലെ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന, നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ഈ വസ്തുക്കളുടെ പിന്നാലെ പോവരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ഗോപു? അപ്പൊ പറയുന്ന ആർക്കാ വിശ്വസ്
1: കൊടുക്കണ്ടേ?
0: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് നന്ദഗോപു. നന്ദഗോപു ഫസ്റ്റ് ടൈം വിളിക്കുകയാണ് ഫ്രം കോട്ടയം, എന്തായാലും സന്തോഷം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: ഇത് സ്നേഹക്കൂടാണ്.
0: സ്നേഹക്കൂട് നിന്ന് ആരാ സംസാരിക്കണേ?
2: അക്ബർ.
0: അക്ബറിക്ക പറയൂ, എന്താണ് അക്ബറിക്കയുടെ ലഹരി?
2: എന്റെ ജീവിതത്തിൽ മൂന്ന് ലഹരിയാണ് കേട്ടോ.
0: ഓക്കെ,
2: ഒന്ന് ഞാൻ തന്നെ ഒരു ലഹരിയാ, എനിക്ക് എന്നോട് ഒടുക്കത്ത സ്നേഹമാണ്,
0: അടിപൊളി, അങ്ങനെ വേണം.
2: രണ്ടാമത്തെ ലഹരി ശക്തിയാണ്.
0: ഓക്കെ,
2: മൂന്നാമത്തെ ലഹരി യാത്രയാണ്.
0: ആഹാ, ബ്യൂട്ടിഫുൾ.
2: അപ്പൊ ഈ ആദ്യത്തെ ലഹരി ഞാനായതുകൊണ്ടുള്ള സുഖം പറഞ്ഞുതരട്ടെ?
0: പറയൂ.
2: എന്നോടുള്ള എന്നോട് ഒടുക്കത്ത സ്നേഹം, അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ശരീരം, എന്റെ മനസ്സ് ഇതെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ശരീരത്തെ ഡാമേജ് ആക്കാൻ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. എന്റെ മനസ്സിന്റെ ആരോഗ്യം, അതിനുവേണ്ടി ഞാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഫിലോസഫിക്കലായിട്ടുള്ള തോട്ട്സ്, ആ ഒരു ജേണി. പിന്നെ അടുത്ത ലഹരി ശക്കില, മൈ വൈഫ്. അതെ, അവരുടെ സാന്നിധ്യം ഞാൻ ഇപ്പൊ ആ സാന്നിധ്യം തന്നെ എനിക്കൊരു ലഹരിയാണ്. മൂന്നാമത് യാത്ര, അതെന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിനോദമാണ്.
0: ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞില്ലേ എന്റെ ശരീരം എന്നെ, ഞാൻ എന്നെ തന്നെ ലഹരിയായി കാണുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഇൻടോക്സിക്കൻസും ഇല്ലാതെ, ടോക്സിക് ആയിട്ടുള്ള ഒന്നും നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കാതെ ഒരു എന്താ ദേവാലയം പോലെ കണക്കാക്കാനാണ് ബൈബിളിൽ
2: പറയുന്നത്. തീർച്ചയായിട്ടും സംശയമില്ലല്ലോ, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം എന്റെ ശരീരത്തെ ഡാമേജ് ആക്കാൻ ഞാൻ തയ്യാറല്ല. ഐ വോണ്ട് കോംപ്രമൈസ് അറ്റ് എനി സർക്കംസ്റ്റാൻസ്.
0: ഓക്കെ,
2: ഡാമേജ് മൈ ബോഡി. അത് ഇനി ഭക്ഷണം കൊണ്ട് പോലും ഞാൻ ഡാമേജ് ആക്കില്ല. ഇവൻ ഭക്ഷണം കഴിക്കുന്നതിൽ പോലും ഞാൻ വളരെ ലിമിറ്റഡാണ്. ഭക്ഷണം പോലും നമുക്ക് ചിലപ്പോ എംഡിഎംഎ പോലെ അല്ലെങ്കിൽ കഞ്ചാവ് പോലെ ആവാം, മദ്യം പോലെ ആവാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അവിടെ പോലും നമ്മൾ കൺട്രോൾ വേണമെന്നുള്ളതാണ്. പിന്നെ ലഹരിയുടെ പ്രശ്നം തന്നെ അവിടെ വരുന്നില്ല.
0: അതാണ്. അപ്പൊ ആദ്യം ശരീരം

0: എൻ്റെ ആദ്യത്തെ ലഹരി ഞാൻ തന്നെയാണ്, എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഞാൻ ആ ഒരു ബൈബിൾ വേഴ്സ് ഉണ്ട്, അതായത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ദേവാലയം പോലെ കാത്തു സൂക്ഷിക്കും എന്നാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് ഭക്ഷണം ഉൾപ്പെടെ ഒരു വിഷമുള്ള ഒരു കാര്യവും ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു പ്രോമിസാണ് ആ ഒരു ബൈബിൾ വേഴ്സ്. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കണേ? പറയൂ.
1: സത്യനാരായണൻ
0: ചേട്ടന്റെ ലഹരി എന്താണ്? പറയൂ.
1: ഇപ്പോ മുൻ പറഞ്ഞ ആള് പറഞ്ഞതിന് കുറച്ച് യോജിച്ചിട്ടാണ് എന്റെയും.
0: ഓക്കെ.
1: കാരണം ഒന്നേ ഞാൻ പറയണത് തൃഷ്ണ, അതാണിപ്പോ നമ്മളിപ്പോ ടോപ്പിക്. വൈതരണി നദിയാണ് അതാണ് സംസ്കൃതത്തിൽ പറയണത്. വൈതരണി പറഞ്ഞാല് കറങ്ങി പറഞ്ഞ് മരണം സംഭവിക്കണ നദി, അതാണ്. അപ്പോ അത് പോയവർക്ക് നഷ്ടമുണ്ടാകും, ജീവത്യാഗം ഉണ്ടാകും. അത് ആഹാരായാലും വസ്തുക്കളായ എന്തായാലും.
0: ഓക്കെ, കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞുതരാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോ പറയൂ, എന്താണ് ചേട്ടന്റെ ലഹരി? എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ലഹരി? പറയൂ.
1: നമ്മൾക്ക് ആനന്ദം തരുന്ന നന്ദന വന, അതാണ് സന്തോഷം.
0: ഓക്കെ.
1: അത് സത്സംഗമാവാം, നല്ല വ്യക്തികളായിട്ടുള്ള സംഘം.
0: ഓക്കെ ഓക്കെ. നമുക്ക് സന്തോഷം തരുന്ന ആളുകളോടൊപ്പമുള്ള നിമിഷങ്ങൾ അല്ലെ, ഇതൊക്കെയാണ് ചേട്ടൻ കണ്ടെത്തുന്ന ലഹരി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ? പറയൂ.
1: അല്ല, ഒന്നുകൂടി, മ്യൂസിക് ചിലവർക്ക് മ്യൂസിക് ആവാം. ഇപ്പോ വേറൊരു കാര്യം പറയാം, ഓരോ ഈ സന്തോഷം ആപേക്ഷികമാണ്. തമിഴിലൊരു പാട്ടുണ്ട്, വശന്നിരിക്കുന്നവർക്ക് കടുവാക്കണ സൗണ്ട് ആനന്ദം കൊടുക്കും. മുലപ്പാല് നിറഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് കുട്ടി പാല് കുടിക്കുന്നത് ആനന്ദം കൊടുക്കും. തമിഴിലെ പാട്ടാണ്. അപ്പൊ അതുമാതിരി ആനന്ദം ആപേക്ഷികമാണ്, ഒഴിവാ അഥവാ നമ്മുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നത് കണ്ടെത്തുന്ന ആനന്ദം. ശരിയല്ലാത്ത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, ബുദ്ധിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കിയാൽ ആനന്ദം കിട്ടും. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
0: ഓക്കെ ഓക്കെ. എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല, പക്ഷേ എന്നാലും ചെറുതായിട്ട് മനസ്സിലായി.
1: എരിവും പുളിയും ഉള്ള ആഹാരം കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് ഒഴിവാക്കാനല്ലേ?
0: അതെ അതെ, ശരി.
1: അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്.
0: ഓക്കെ ഓക്കെ സത്യനാരായണൻ ചേട്ടാ. അപ്പൊ എന്തായാലും ലൈഫിൽ ഇതേപോലെയുള്ള ലഹരികൾ എപ്പോഴും കണ്ടെത്തുക. ലഹരികൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കോ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനോ ഒരു ദോഷവും ചെയ്യാത്ത, ഏറ്റവും സന്തോഷമായിട്ട് നമ്മളെ വെക്കുന്ന, നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്ന ലഹരികളാകണം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ ബൈ. നമ്മളെ വിളിച്ചത് സത്യനാരായണൻ ചേട്ടനാണ്. എന്തായാലും ഇന്ന് June 26th ആണ്, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ്, ഡ്രേ എഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആണ്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള ലഹരി എന്താണ് എന്നെന്റെ ചോദ്യത്തിന് ഉത്തരവുമായി നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
2: ഞാൻ രാഹുലാണ്.
0: രാഹുൽ എവിടെ നിന്നാ വിളിക്കുന്നത്?
2: പുതുശ്ശേരിന്ന്.
0: രാഹുൽ ആദ്യമായിട്ടാണോ വിളിക്കണേ?
2: അല്ല, ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: നമ്മള് തമ്മില് സംസാരിച്ചിട്ടില്ല അല്ലേ?
2: ഇല്ല.
0: രാഹുൽ അപ്പൊ എന്ത് ചെയ്യാ, ജോലി ചെയ്യാണോ അതോ പഠിക്കുകയാണോ?
2: ഞാൻ പഠിക്കുകയാണ്.
0: എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
2: ഞാൻ 9th class.
0: 9th class. അപ്പൊ 9th class പഠിക്കുന്ന രാഹുലിന്റെ ലഹരി എന്താന്ന് ചോദിച്ചാൽ രാഹുലിന് എന്താ എന്നോട് പറയാനുള്ളത്?
2: ഒരു ഓടുന്നത് ഒരു ലഹരിയാണ്.
0: ഓടുന്നത് സ്പോർട്സ് അല്ലെ?
2: ഞാൻ ഒരു അത്ലറ്റാണ്.
0: ഓക്കെ, അടിപൊളി, സൂപ്പർ.
2: പിന്നെ പാട്ട് ഒരു ലഹരിയാണ്.
0: പാട്ട് പാടുന്നതാണോ, പാട്ട് കേൾക്കുന്നതാണോ, നല്ല പാട്ട് കേൾക്കുമ്പോ വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണോ, എന്താണ് ലഹരി? പാട്ട് കേൾക്കുന്നതാണ്. ഓക്കെ, അടിപൊളി അടിപൊളി.
2: പിന്നെ പഠിത്തം ഒരു ലഹരിയാണ്.
0: പഠിക്കുന്നത് ഒരു ലഹരിയാണ്. എന്റെ അമ്മേ, ഇതാരാ സംസാരിക്കണേ? രാഹുലെ, സൂപ്പർ. സത്യമല്ലേ? ഇതെല്ലാം സത്യമല്ലേ പറയുന്നേ? ചുമ്മാ പറയല്ലോ, ഞാനിപ്പോ ചോദിച്ചോണ്ട് പറയല്ലോ. സത്യല്ലേ? ഓക്കെ, അപ്പൊ അത് സത്യാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, അടിപൊളിയാണ്. രാഹുൽ ഇപ്പൊ ഓട്ടം എന്ന് പറഞ്ഞില്ലേ, നമ്മളിപ്പോ മാച്ചിനൊക്കെ ഗെയിംസിനൊക്കെ പോവാറുണ്ടോ?
2: പോവാറുണ്ട്. എനിക്ക് കലാം വേൾഡ് റെക്കോർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
0: ആഹാ, ഓക്കെ, അടിപൊളി.
2: നമ്മളപ്പോ

0: കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരുന്നത്.
1: എന്തിലാ കിട്ടിയത് നമുക്ക് ഈ റെക്കോർഡ്സ് ഒക്കെ?
0: ഓട്ടത്തിലാണ്? അത് ഫൈനാല് ഇയേഴ്സിൽ 100 മാരത്തോൺ ഞാൻ മാത്രമേ ഉള്ളൂ റെക്കോർഡില്.
1: ഓക്കെ,
0: അപ്പൊ അതിനുകൊണ്ട് കിട്ടിയത്.
1: അത് എവിടെ വെച്ചാ നടന്നേ മാരത്തോൺ?
0: ഒന്ന് വെച്ചിട്ട് കലാം വേൾഡ് റെക്കോർഡ് ചെന്നൈ വെച്ചിട്ട് നിന്നു.
1: ഓക്കെ,
0: ഇത് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്.
1: ഓ വൗ, സൂപ്പർ കേട്ടോ. അപ്പൊ ഇത് തന്നെ ആയിരിക്കണം ലൈഫ് ലോങ് നമ്മുടെ ലഹരി അല്ലേ? നമ്മുടെ പാഷൻ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊക്കെ ലഹരി കണ്ടെത്തണം. ഓക്കെ, താങ്ക് യു സോ മച്ച് രാഹുൽ. അടിപൊളി ഒരു ദിവസം ഞാൻ വിഷ് ചെയ്യണു. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
0: ഇന്ന് അഹിലയിലുള്ളവർക്കും പിന്നെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആയിരുന്നു.
1: ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് രാഹുലാണ്. രാഹുലിന്റെ ലഹരി എന്താ അല്ലേ? രാഹുൽ പഠിത്തത്തിൽ ലഹരി കണ്ടെത്തുന്നു, പാട്ട് കേൾക്കുമ്പോൾ ലഹരി കണ്ടെത്തുന്നു, പിന്നെ നല്ലൊരു ഓട്ടക്കാരനാണ്, അത്ലറ്റ് കൂടിയാണ്, ഒരുപാട് റെക്കോർഡ് ഹോൾഡർ കൂടിയാണ്. ഇപ്പൊ മാരത്തോൺ റെക്കോർഡ് ഹോൾഡർ ഒക്കെയാണ്, കലാം വേൾഡ് റെക്കോർഡ്സിലൊക്കെ പേരുള്ള ആളാണ്. അപ്പോ അങ്ങനെ ബി ലൈക്ക് രാഹുൽ എന്നാണ് കേട്ടോ എനിക്ക് പറയാൻ തോന്നിയത് രാഹുലിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തായാലും സൂപ്പർ, അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. സമയം നോക്കുകയാണെങ്കിൽ 9:04 ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല. അപ്പൊ ഇപ്പോഴും കോൾസ് വരുന്നുണ്ട്. അപ്പൊ വിളിക്കുന്നവർ ഒരു കാര്യം ചെയ്യുക, എന്റെ അടുത്ത് പറയാൻ വെച്ചിരുന്ന ആ കാര്യമുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്നുള്ള കാര്യം എനിക്ക് മെസ്സേജ് ആയിട്ട് ഇങ്ങോട്ട് അയച്ചേക്കൂ. 8 എന്ന നമ്പറിലേക്ക്, 82 81 50 90 00 അതാണ് നമ്മുടെ നമ്പർ. അപ്പൊ ആ നമ്പറിലേക്ക് വേഗം ഷട്ടപ്പട്ടയെന്ന് പോരട്ടെ മെസ്സേജസ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: 26/6/2026 അതാണ് ഇന്നത്തെ ആ ഒരു ഡേറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റി. 26/6/2026. അപ്പൊ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഡേയിലാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലസിറ്റ് ട്രാഫിക്കിംഗ് എന്നുള്ളൊരു ദിവസമാണ്. ലോക ലഹരി വിരുദ്ധ ദിനം. നമ്മുടെ ജീവിതത്തിന്റെ ലഹരി എന്ന് പറയുന്നത് എപ്പോഴും ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ആ ജീവിതം സ്റ്റോപ്പ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ലൈഫിൽ നിങ്ങൾ കണ്ടെത്തിയ ലഹരി എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചിരുന്നത്. കുറേ നല്ല നല്ല ഉത്തരങ്ങൾ എനിക്കിന്ന് കിട്ടി. അടിപൊളിയായി. ഞാൻ മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞങ്ങ് ഇരിക്കുകയാണ്. ഇനി മെസ്സേജസിലേക്ക് പോവാം. നമുക്ക് മെസ്സേജസിൽ ഫസ്റ്റ് വന്നിട്ടുള്ള മെസ്സേജ് മുഹമ്മദ് ഇക്കയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. കടലോരത്തെ കരിങ്കല്ല് പോലെയാകണം ജീവിതം. ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും തിരമാല പോലെ വന്നടിച്ചാലും പതറാതെ നേരിടണം. ഈ പതറാതെ നേരിടാൻ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ലഹരിയിൽ നിന്ന് നമ്മൾ മുക്തമായിരിക്കണം, അല്ലേ? അപ്പോൾ മുഹമ്മദ് ഇക്കയുടെ ഒരു നല്ല മെസ്സേജാണ്. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ആശംസകൾ, പ്രാർത്ഥനകൾ നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കി വാവന്നൂർ. ഓക്കെ, മുഹമ്മദ് ഇക്കയ്ക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയം. നെക്സ്റ്റ് മെസ്സേജ് ഷൈജു അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഫ്രം കണ്ണൂർ. ശത്രുവിനോടുള്ളതിനേക്കാൾ വിരോധം ശത്രുതയോടാവണം. ശത്രുവിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ശത്രുത ഇല്ലാതാവുകയില്ല. ശത്രുതയെ ഇല്ലാതാക്കിയാൽ ഏത് കഠിന ശത്രുവും മിത്രമാവും. എന്റെ പൊന്നെ, ഇതൊരു ടങ് ട്വിസ്റ്റർ പോലത്തെ ഒരു മെസ്സേജാണ്. മൊത്തത്തിൽ ശത്രുവും ശത്രുതയൊക്കെയാണ് ഇതിൽ. എന്തായാലും ഈ പറഞ്ഞ പോലെ ശത്രുതയെ ഇല്ലാതാക്കിയാൽ ഏത് കഠിന ശത്രുവും മിത്രമാവും എന്നുള്ളൊരു നല്ലൊരു മെസ്സേജാണ് ഷൈജു ചേട്ടൻ അയച്ചേക്കുന്നത്. അട്ടിപ്പൊളി. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മഹേഷ് ഏട്ടന്റെ മെസ്സേജാണ്. ഹായ് അഭിരാമി, സുപ്രഭാതം. റേഡിയോ പരിപാടികൾ കേൾക്കുന്നതിലാണ് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത്. അതാണ് മഹേഷ് ഏട്ടന്റെ ലഹരി എന്നാണ് പറയണേ. ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്ക്, അഹല്യ കേൾക്കുന്ന എല്ലാവർക്ക്, വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഓക്കെ മഹേഷ് ഏട്ടാ, അടിപൊളി ഒരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് ശ്രീകുമാർ ചേട്ടന്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ലഹരി ശരിക്കും ഒരു ലഹരി തന്നെയാണ്. ഒരാൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ലഹരി, അത് സ്വീകരിക്കുന്ന ആൾക്കും കൂടി ഉണ്ടെങ്കിലേ ആ ലഹരിയിൽ പൂർണ്ണതയുള്ളൂ. ഒരുപക്ഷെ ഇന്ന് അഹല്യ ലൈവിലൂടെയുള്ള ലഹരിയെക്കുറിച്ചുള്ള സന്ദേശം ഒരു ശ്രോതാവ് എന്ന നിലയിൽ ലഹരിയായി തന്നെ ഞാൻ ഉൾക്കൊള്ളുമെങ്കിൽ മാത്രമേയുള്ളൂ പരിപൂർണത എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശ്രീകുമാർ ഏട്ടന്റെ മെസ്സേജാണ്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനിവിടെ നിന്നിട്ട് ഇന്നിപ്പോൾ ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആയതുകൊണ്ട് എന്നാ പിന്നെ ഈ ലഹരിയെ കുറിച്ച് മെസ്സേജ് അങ്ങോട്ട് കുറച്ച് മോട്ടിവേഷൻ അങ്ങ് കൊടുത്തോളാം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ നോക്കി. ഈ ലഹരി കൊണ്ടുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഇത് ആദ്യം നമ്മുടെ തലച്ചോറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പിന്നെ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും, നമ്മുടെ എല്ലുകൾക്ക് പോലും പ്രശ്നങ്ങൾ വരും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മെസ്സേജായിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കുകയാണ് എങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ഒരു വിഷസിന് ഒരു എന്താ പറയുക ഒരു മീനിങ് ഉള്ളൂ എന്നതാണ് ശ്രീകുമാർ ഏട്ടൻ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. ഹൃദയം കൊണ്ട് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഒരു മനസ്സുപോലെയാണ്. അപ്പൊ അത് സ്വീകരിക്കൂ, നല്ലതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പറഞ്ഞു തരണേ, മോശം കാര്യങ്ങളൊന്നും അല്ലല്ലോ അല്ലേ. അപ്പോൾ ശ്രീകുമാർ ഏട്ടന് നല്ലൊരു ദിവസമാവട്ടെ, ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്, കുമരകത്ത് നിന്നാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷംസുദ്ദീൻ ചേട്ടന്റെ പേരക്കുട്ടി ആമിക്കുട്ടിക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. ഇന്ന് സ്പെഷ്യൽ ഡേ ഉള്ളവർക്കും കേട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഷീബ ചേച്ചി കുമരകത്ത് നിന്ന് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോൾ ആമിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ വിഷസ്, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. നെക്സ്റ്റ് മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് അബി. വീട്ടിലെ ജോലികൾ തീർത്ത് വെറുതെ ഇരിക്കുന്ന സമയം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, കാര്യമായല്ലെങ്കിലും എന്തെങ്കിലും കുത്തിക്കുറിച്ച് വയ്ക്കുക, അതിടയ്ക്കെടുത്ത് വായിക്കുക എന്നൊക്കെയാണ് കുറച്ചു കാലമായിട്ടുള്ള ലഹരി. കൂടാതെ ഫാമിലിയോടെ എവിടെയെങ്കിലും യാത്ര പോവുക എന്നൊക്കെയുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ചായി പെൻഷൻ സംഘടനയുമായി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ എഴുത്തോലയിൽ അഭി പറഞ്ഞതുപോലെ മനസ്സിന്റെ സിം കാർഡ് റീചാർജ് ചെയ്യാൻ ആ പ്രവർത്തനം ഏറെ സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും മുഹറം വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട് ലീല ടീച്ചർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേയധികം കാര്യങ്ങൾ ലഹരി കണ്ടെത്തുന്നുണ്ട് എന്നാണ് ലീല ടീച്ചർ പറഞ്ഞത്. അടുത്ത മെസ്സേജ് രാജപ്പൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജാണ്, തിരിച്ചും ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് സൗമ്യ അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് അഭിരാമി. ഗുഡ് മോർണിംഗ്. എന്റെ ലഹരി പാട്ട് കേൾക്കുക, കൂടെ പാടുക, ഡാൻസ് ചെയ്യുക എന്നതാണ്. പിന്നെ വായന, അതിനൊപ്പം ഇപ്പോൾ തിരുവാതിരക്കളിയും ഒരു ലഹരിയായി മാറിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ എല്ലാം ലഹരിയായി മാറ്റുക. ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പാട്ട്, ഡാൻസ്, ചിത്രരചന, വായന, സ്പോർട്സ്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിലേക്ക് നയിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓരോരുത്തരും ലഹരിയുടെ പിടിയിൽ നിന്ന് മുക്തി നേടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്ന് സൗമ്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സൗമ്യ, നല്ലൊരു ദിവസം കൂടെ ആവട്ടെ. അടുത്ത മെസ്സേജ് അബിക്കുട്ടി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ശുഭദിനം കൂടെ അറിയിച്ചുകൊണ്ട് പ്രേമം അയച്ചിട്ടുള്ളൊരു മെസ്സേജാണ്. അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹാപ്പി ബർത്ത്ഡേ ടുട്ടു എന്ന് പറഞ്ഞിട്ട് ചാരു ആൻഡ് രജിത് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ടുട്ടു ഹാപ്പി ബർത്ത്ഡേ, ഞാനും വിഷയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. നമുക്ക് ഈ മെസ്സേജ് അയച്ചേക്കുന്നത് വിനോദ് ഫ്രം ചെന്നൈ. ഓക്കെ, സുപ്രഭാതം അഭിരാമിജി, ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ് ചെർപ്പുളശ്ശേരി. സുപ്രഭാതം വിനോദേട്ട, അഹല്യ FM 90.4 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ടോപ്പിക്കിലേക്ക് വന്നാൽ, ജീവിതത്തിൽ ലഹരിയോടുള്ള ആസക്തി ഒഴിവാക്കി പകരം അറിവ് നേടുന്നതിലും സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിലും നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലും ആരോഗ്യകരമായ ശീലങ്ങളിലും ആസക്തി കണ്ടെത്തുക. മദ്യം, അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം തുടങ്ങിയവ മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. അതിനാൽ അത്തരം മോശം ആസക്തികളിൽ നിന്നും മോചനം നേടി അറിവ് നേടാനും യാത്രകളിലും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനും നല്ല കാര്യങ്ങളിൽ ആസക്തി കണ്ടെത്തുമ്പോൾ അത് ജീവിതത്തെ കൂടുതൽ മീനിങ് ഫുൾ ആക്കും, നമുക്ക് മാനസിക സന്തോഷം കിട്ടും. ബന്ധങ്ങൾ ഒരു ലഹരിയാക്കി മാറ്റിയ നമ്മുടെ സ്വന്തം ഷൈബി മാത്യു മേത്തല പെരുമ്പാവൂരിന്റെ ഒരു ഫാൻ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന് എന്റെ എല്ലാ ഭാവുകങ്ങളും, നന്ദി നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് വിനോദേട്ടന്റെ മെസ്സേജ്. നല്ലൊരു മെസ്സേജ്. അപ്പോൾ ഷൈബി ചേട്ടന് വിഷസ് അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജ് ഇന്ദിര ചേച്ചിയുടെ മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് അബിക്കുട്ട, ഇന്നത്തെ ടോപ്പിക് സൂപ്പർ. എന്റെ ലഹരി പാട്ട് കേൾക്കുക, എനിക്കറിയുന്ന പോലെ പാടുക, പിന്നെ എന്റെ കൂടെയുള്ളവരെ കോമഡിയും വല്ല ചളിയും ഒക്കെ പറഞ്ഞ് ചിരിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നത് എന്റെ പ്രധാനപ്പെട്ട ലഹരിയാണ്. പിന്നെ മസാല ദോശയും എന്റെ ഒരു ലഹരിയാണ്. ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും എല്ലാ അഹല്യ ശ്രോതാക്കൾക്കും ഒരു സൂപ്പർ ഡേ ആശംസിക്കുന്നു. ഇന്നത്തെ പാട്ടുകൾ അടിപൊളി, ഒരുപാട് സ്നേഹത്തോടെ ഇന്ദിരശേഷി. താങ്ക് യു സോ മച്ച് ഇന്ദിരശേഷി. മസാല ദോശയിൽ പോലും നമുക്ക് ലഹരി കണ്ടെത്താൻ പറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് ഗോപിനാഥൻ കണ്ണൂരിൽ നിന്ന് അയച്ചിട്ടുള്ള മെസ്സേജാണ്, ഗുഡ് മോർണിംഗ് അഭിരാമി, പ്രിയ ആൻഡ് അഹല്യ ടീം, സുഖമല്ലേ അബിക്കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഗോപിനാഥൻ ചേട്ടനും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എന്റെ കുടുംബമാണ് എന്റെ ലഹരി, എന്റെ സൗഹൃദമാണ് എനിക്ക് ലഹരി, എന്റെ യാത്രയും എനിക്ക് ലഹരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും രത്നാവതി അമ്മ, അഹല്യ ടീം, എല്ലാവർക്കും ഒരു ലഹരി വിരുദ്ധ ദിന ആശംസകൾ അറിയിക്കുന്നു പറഞ്ഞിട്ടാണ് ഗോപിച്ചേട്ടൻ കണ്ണൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജിലേക്ക് വേഗം പോവാണേ. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. സുഖല്ലേ അബിക്കുട്ടി? നല്ല ടോപ്പിക്. ടോപ്പിക്കിലേക്ക് വന്നാൽ, എനിക്ക് നല്ല അടിച്ചു പൊളി പാട്ടുകൾ കേൾക്കുക, സിനിമ കാണുക, അങ്ങനെ പോകുന്നു എന്റെ ലഹരികൾ. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർ ശില്പകുട്ടി, അജിത ചേച്ചി, ശാന്തി ചേച്ചി, ഷീജ ചേച്ചി, ശാന്തി സുമേഷ്, ഗിരിജക്കുട്ടി, അപർണകുട്ടി, സുധന്യ മോള്, ഓമന ചേച്ചി, ലിഷികക്കുട്ടി, ഷീനക്കുട്ടി, ഒപ്പം എനിക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അടിപൊളി കിടുക്കാശി ദിവസം ആവട്ടെ. നമ്മുടെ രാഹുൽ മോൻ സൂപ്പറാണ്, മിഡുക്കനാണ്, രാഹുലിനും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് മെസ്സേജ്, നല്ല ടോപ്പിക്ക് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് സത്യനാരായണ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു. അബി, സ്റ്റേഷൻ ഇടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്, ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടെ കേട്ട് നോക്കൂ ചേട്ടാ. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അഹല്യ FM 90.4 ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേട്ടാൽ മതി. അവിടെ ഒരു പ്രത്യേകിച്ച് എന്താ പറയുക, സ്റ്റക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല റേഞ്ചുള്ള സ്ഥലത്ത്, നല്ല നെറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്കും വരില്ല. നല്ല സൂപ്പറായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളെ കേൾക്കാൻ പറ്റും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കുന്നത് കോയമ്പത്തൂർ നിന്ന് ചന്ദ്രേട്ടനാണ്. നമസ്കാരം അഭിരാമി, കോയമ്പത്തൂർ നിന്ന് ചന്ദ്രേട്ടൻ. ഹാപ്പി വെള്ളിയാഴ്ച എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് നിർമ്മലമ്മ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ആദ്യമേ പറയട്ടെ, രാഹുലിന് കൺഗ്രാറ്റ്സ്, ഇന്നത്തെ താരമാണ് ആ കുട്ടി. അഭിരാമി, ഇന്ന് ലഹരി വിരുദ്ധ ദിനം. തുടക്കത്തിൽ കേൾവിക്കാരിയായി കേട്ടിരുന്ന എനിക്ക് ആശയക്കുഴപ്പം തോന്നി. രവി സാറാണ് പിടിച്ചിരുത്തിയത്. രാഹുൽ ശരിക്കും പരിപാടിയുടെ ഹൈലൈറ്റ് ആയിരുന്നു. താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നിർമ്മലമ്മയ്ക്കും ഒരു നന്ദി. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ രമ്യേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി, ഞാൻ RRR. എന്റെ ലഹരി എന്റെ ഫാമിലിയാണ്, ഭർത്താവും മക്കളും. ഇതാണ് എന്റെ ലഹരി, അവരാണ് എന്റെ ലോകം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. ബൈ രമ്യ രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ രമ്യേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. ഒരുപാട് നേരമായിട്ട് ഞാനിങ്ങനെ മെസ്സേജ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെസ്സേജ് ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ 8 8 1 5 0 9 000 എന്ന നമ്മുടെ നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ഷൂട്ട് ചെയ്തോളൂ.

ഇപ്പോ അഹല്യ എഫ് എം ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഞാൻ ആ സോങ് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. വലിമൈ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിഘ്നേഷ് ശിവൻ എഴുതിയ അമ്മപ്പാട്ട് മദർ സോങ് ആണ് നമ്മൾ കേട്ടത് സിത് ശ്രീറാമിന്റെ ശബ്ദത്തിൽ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും സമയം നോക്കുകയാണെങ്കിൽ 9:23 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മെസ്സേജസിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഭിരാമി, എന്റെ ഇപ്പോഴത്തെ ലഹരി നിങ്ങൾ എല്ലാവരും ആണ്. എഫ് എം കേൾക്കുക, പരിപാടികളും പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിക്കുക എന്നതാണ് എന്റെ ലഹരി. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കടയിൽ ഒരു അച്ഛനും മോനും വന്നു. മോന് കാലിന് ചെറിയ പ്രശ്നമുണ്ട്. ആ സമയത്ത് എഫ് എമ്മിലൂടെ രഞ്ജിതമേ എന്ന പാട്ടായിരുന്നു. ഞാൻ സാധനങ്ങൾ കൊടുക്കുന്നതിനിടയിൽ അവനെ ശ്രദ്ധിച്ചു. അവൻ അറിയാതെ അവന്റെ കാലുകൾ ചലിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഒരു പാട്ടിന് എത്രയും ശക്തിയുണ്ട് എന്നുള്ളത്. പാട്ട് എന്നത് ശരിക്കും ഒരു ലഹരിയാണ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. നല്ലൊരു മെസ്സേജ് ശാന്തി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ ഒരു പാർട്ടാണല്ലോ. എഫ് എമ്മിലൂടെ ഇപ്പൊ രഞ്ജിതമേ എന്ന പാട്ട് വെച്ചത് ഞാനല്ലായിരിക്കും, പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങളെല്ലാവരും, നമ്മളെല്ലാവരും. അപ്പോൾ ഒരു സന്തോഷം. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. സമയക്കുറവുണ്ട്, വേഗം പോവാണ്. നമസ്കാരം അഭിരാമി പ്രിയ, നിങ്ങളുടെ ജീവിതത്തിലെ ലഹരി എന്താണ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പലതായിരിക്കും മനസ്സിലേക്ക് വരിക. എന്നാൽ എന്റെ ലഹരി ഒരു വസ്തുവോ ശീലമോ അല്ല, എന്റെ ജീവിതം തന്നെയാണ്. ഓരോ ദിവസവും പുതുമകൾ സമ്മാനിക്കുന്ന ഈ ജീവിതം, ഓരോ നിമിഷവും എന്നെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഈ യാത്ര, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ജീവിതത്തിൽ വീണുപോയ സമയങ്ങളും തളർന്ന നിമിഷങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ വീഴ്ചയും ഓരോ തളർച്ചയും എന്നെ കൂടുതൽ ശക്തനാക്കി. ഓരോ പ്രതിസന്ധിയും എന്നെ കൂടുതൽ ധൈര്യവാനാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്റെ ജീവിതത്തിന്റെ അതിനെ അതിൻ്റെതായിട്ടുള്ള എല്ലാ നിറങ്ങളോടും കൂടി സ്നേഹിക്കുകയാണ്. എന്റെ കുടുംബത്തിന്റെ സ്നേഹം, സുഹൃത്തുക്കളുടെ കരുതൽ, സ്വപ്നങ്ങളുടെ തിളക്കം, എന്റെ പ്രയത്നങ്ങളുടെ ഫലം, ഇതെല്ലാം ചേർന്നതാണ് എന്റെ ജീവിതം. ആ ജീവിതം തന്നെയാണ് എനിക്ക് വലിയ ലഹരി. അതിലും മനോഹരമായി മറ്റൊരു അനുഭവം ഇല്ല. ഒരിക്കലും അത് വെറുതെയല്ല. ഓരോ നിമിഷവും ഓരോ ശ്വാസവും അനുഗ്രഹമാണ്. ഓരോ ദിവസവും ഒരു അവസരമാണ്. മറ്റുള്ളവർ ലഹരി തേടി പല വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ലഹരിയായി തിരഞ്ഞെടുത്തത് എന്റെ ജീവിതത്തെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. എന്നെ നശിപ്പിക്കാൻ ഉതകുന്ന മറ്റൊരു ലഹരിയെയും ഇന്ന് വരെ ഞാൻ എൻ്റെ ഏഴയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷൈബി ചേട്ടൻ മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഹരിദാസ് ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്നൂടെ മെസ്സേജിലുണ്ട്. ഷൈഫുദ്ദീനിക്കയുടെ പേരക്കുട്ടി ആമിക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ, മുഹറം ആശംസകൾ. അഭിരാമിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ചങ്ങാതിക്കൂട്ടം ചങ്കുകൾക്കും നല്ലൊരു ദിവസവും വീക്കെൻഡും വിഷയണു. ഷൈബി മാത്യൂസ് മേതല. ഈ പറഞ്ഞ പോലെ ഈ ജീവിതത്തെ സ്നേഹിക്കുന്നതിലും അതിനെ അർത്ഥവത്താക്കി ജീവിക്കുന്നതിലും വലിയ സന്തോഷം മറ്റൊന്നില്ല. ജീവിതത്തെ സ്നേഹിക്കൂ എന്നൊരു മെസ്സേജ് കൂടെ ഷൈബി ചേട്ടൻ മെസ്സേജിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു ലഹരിയും ഏഴയലത്ത് പോലും അടുപ്പിച്ചിട്ടില്ല, അങ്ങനെ അടുപ്പിക്കരുത്. നല്ലൊരു മെസ്സേജ് ഷൈബി ചേട്ടാ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ചന്ദ്രൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്, തിരിച്ചും ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജ് ജയങ്കരി ചേട്ടൻ്റെ മെസ്സേജാണ്. പ്രിയ റേഡിയോ അഹല്യയിലെ ശബ്ദറാണിയായ അഭിരാമിക്ക് നല്ല നമസ്കാരം. ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ കുഞ്ഞുമോൾ ചേച്ചിയുടെ രണ്ട് പേരമക്കൾ എബ്രഹാമിന്റെയും ആഡ്രിന്റെയും 7-ാമത്തെയും 3-ാമത്തെയും ജന്മദിനമാണ് ഇന്ന്. ഓക്കെ, ഒരേ ദിവസം ഒരേ ഡേറ്റിൽ ജന്മദിനം ആഘോഷിക്കുന്ന രണ്ട് കുഞ്ഞുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ ഗാനവും രണ്ട് കുഞ്ഞുമക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും പ്രിയ അഹല്യക്കും എല്ലാ ലിസണേഴ്സിനും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ജയങ്കർ, സലിത, ശ്രീനന്ദ, കുഞ്ഞുമോൾ ഫ്രം ഫോർട്ട് കൊച്ചി. ഓക്കെ, അപ്പോൾ അഡ്രിനും എബ്രാമിനും ഹാപ്പി ബർത്ത്ഡേ വിഷസ്. നെക്സ്റ്റ് മെസ്സേജ് അജിത് ചേച്ചിയുടെ മെസ്സേജാണ്. നമസ്കാരം അബിക്കുട്ടി, എൻ്റെ ഏറ്റവും മികവുള്ള നന്മയും സുരക്ഷിതത്വമാണ് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് നൽകിയത്. അതെനിക്ക് പറ്റുന്നതുപോലെ അടുത്ത തലമുറയ്ക്കും പകരാനാണ് എനിക്കിഷ്ടം. പാട്ട് കേൾക്കലും വായനയും ചെറിയ യാത്രകളിലും കുറച്ച് ചില്ലിംഗ് ഫ്രണ്ട്സിനോടുള്ള ഹൃദയം തുറക്കലും, ഇതിലെല്ലാം ഞാൻ ലഹരി കണ്ടെത്തുന്നുണ്ട്. പിന്നെ റേഡിയോ കേൾക്കൽ അതും ഒരു ലഹരിയാണ്. അതുകൊണ്ട് ഞാൻ ഏകയല്ല, എന്നെ ഞാൻ തന്നെ നേരിലേക്ക് നയിക്കാൻ ഇഷ്ടപ്പെടുന്നു. 2026 ശുഭദിനാശംസകൾ എല്ലാ കൂട്ടുകാർക്കുമായി ആശംസിക്കുന്നു. രാഹുലിന് എല്ലാവിധ ഭാവുകങ്ങളും. അജിത ശേഷി നല്ല പാട്ടുകൾ മുഹറം ദിന ആശംസകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കുമാരി ചേച്ചിയാണ്. ഹലോ അഭിമോളെ, നമസ്കാരം. എന്റെ ലഹരി എന്ന് പറഞ്ഞാൽ പാട്ടാണ്. പാട്ട് കേൾക്കുക, കൂടെ പാടുക, എഴുതി വെക്കുക, പിന്നെ അത് നോക്കി പാടി പഠിക്കുക, ഇതൊക്കെയാണ് പാട്ട്. എന്റെ ജീവനാണ്, ലഹരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് കുമാരി ചേച്ചിയുടെ മെസ്സേജ്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും വിഷസൂടെ അറിയിച്ചിട്ടുണ്ട്. മുഹറം ഡേ വിഷസൂടെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത മെസ്സേജ് ചെറുപ്പുളശ്ശേരി വിനോദ് ബ്രോയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഷൈബി ചേട്ടൻ ഒരു മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം അബി, ഇന്നത്തെ ടോപ്പിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പാട്ട് കേൾക്കുക, പാട്ട് പാടുക, യോഗ ചെയ്യുക, ഇതൊക്കെ കിട്ടുന്ന വൈബ് വേറൊന്നാണ്. അതാണ് എൻ്റെ ലഹരി. പാട്ടുകളും പൊളി, എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും
വിഷസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക വിഷസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലൈഫ് ആയിരിക്കണം എപ്പോഴും നമ്മുടെ ലഹരി. ആ ലൈഫിനെ കാർന്ന് തിന്നുന്ന, ലൈഫിനെ നശിപ്പിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക്, ഷൈബിചേട്ടൻ പറഞ്ഞൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഏഴയലത്ത് അടുപ്പിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962. செல்யுலாய்ட்.
1: പറയാനായിട്ട് പോകുന്നേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുട്ടികളെ മാത്രല്ല മുതിർന്നവരെയും ഒരുപോലെ നെഞ്ചിടിപ്പോടെയും കണ്ണു നിറച്ചും തിയേറ്ററിൽ ഇരുത്തിയ ഒരു സിനിമയുണ്ട്. ഹോളിവുഡിലെ എക്കാലത്തെയും വിഷ്വൽ മാസ്റ്റർ പീസ് അനിമേഷൻ ചിത്രമായിട്ടുണ്ടായിരുന്ന ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. ആ ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലലോയിഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഡ്രീം വർക്സ് അനിമേഷൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രം വലിയ തരംഗമായിട്ട് മാറിയിരുന്ന ഒന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ കഥയിലേക്ക് പോയാലോ? യെസ്, ആ ഒരു കഥ നടക്കുന്നത് അങ്ങ് ബർക്ക് എന്നൊരു വിചിത്രമായ ദ്വീപിലാണ്. അവിടെ ജീവിക്കുന്നത് വൈക്കിങ്ങുകൾ എന്ന മാരക കരുത്തരായ മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്. അവരുടെ ഒരേ ഒരു പണി എന്താണെന്നറിയോ? തങ്ങളുടെ ആടുകളെയും ആടുകളെയും ഒക്കെ മോഷ്ടിക്കാൻ വരുന്ന ഭീകര ജീവികളായിട്ടുള്ള ഡ്രാഗണുകളെ വേട്ടയാടി കൊല്ലുക, അതാണ് ഇവരുടെ മെയിൻ പണി. ഈ ഒരു വൈക്കിംഗ് വംശത്തിന്റെ തലവനാണ് ആര്? സ്റ്റോയ്ക്. സ്റ്റോയ്ക് ആണെങ്കിലോ അതിശക്തിമാനായ ഒരു മനുഷ്യനാണ്, വളരെ ബലമുള്ള ധൈര്യശാലിയായ ഒരു വ്യക്തി. എന്നാൽ ഈ പുള്ളിയുടെ ഒരേ ഒരു മകനാണ് നമ്മുടെ നായകൻ ഹിക്കപ്പ്. ഹിക്കപ്പ് ഈ പേര് പോലെ തന്നെയാണ്, ഒരു പാവം. അവന് വലിയ വലിപ്പമൊന്നുമില്ല, ശരീരത്തിനാണെങ്കിൽ വലിയ ബലമൊന്നുമില്ല, ഒപ്പം തന്നെ നല്ല പേടിയാണ്. ഡ്രാഗണുകളെ കൊല്ലാനായിട്ടുള്ള ഒരു ധൈര്യമോ അതിനുള്ള താല്പര്യമോ ഒന്നും തന്നെ നമ്മുടെ ഹിക്കപ്പിന് ഉണ്ടായിരുന്നില്ല. ഒരു കോടാലി പോലും നേരെ ചൊവ്വ പൊക്കാൻ കഴിയാത്തത് കൊണ്ട് നാട്ടുകാരും അച്ഛനും അവനെ എപ്പോഴും ഇങ്ങനെ കളിയാക്കായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു രാത്രിയില് വലിയൊരു കൂട്ടം ഡ്രാഗണുകൾ ആ ഒരു ഗ്രാമത്തെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അതും ആ ഒരു ഡ്രാഗൺ കൂട്ടത്തിൽ ഇന്നേ വരെ ആരും നേരിട്ട് കാണാത്ത, ആകാശത്ത് നിന്നും മിന്നൽ വേഗതയിൽ വന്ന് ആക്രമിക്കുന്ന നൈറ്റ് ഫ്യൂരി എന്ന ഏറ്റവും അപകടകാരിയായ ഡ്രാഗൺ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ തന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹിക്കപ്പ് അവൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മെഷീൻ വെച്ച് ആ ഇരുട്ടിലേക്ക് ഒരു കല്ലെറിയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ശരിക്കും കൊള്ളുന്നതേ ആ നൈറ്റ് ഫ്യൂരി എന്ന് പറയുന്ന ആ ഭീകര ഡ്രാഗണിന്റെ വാലിലാണ് കേട്ടോ. അങ്ങനെ ആ വാലിൽ ആ ഒരു കല്ല് കൊള്ളുകയും അത് മുഖേന ആ ഡ്രാഗൺ എന്താണ് ആ കാട്ടിലേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ താനൊരു ഡ്രാഗണിനെ വീഴ്ത്തി എന്ന് പറഞ്ഞ സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആരും തന്നെ അത് വിശ്വസിക്കാനായിട്ടും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ ഹിക്കപ്പ് എന്തെയ്യാണെന്നറിയോ? തനിയെ ആ ഒരു കാട്ടിലേക്ക് ആ ഡ്രാഗണിനെ തിരഞ്ഞങ്ങ് ഇറങ്ങാൻ പോവാണ്. അവിടെ വെച്ച് അവൻ ആ മാരക ജീവിയെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അവന്റെ കയ്യിലൊരു കത്തിയുണ്ട്. അവൻ ഏറ്റവും ആദ്യം ഈ ഡ്രാഗണിനെ കാണുന്ന സമയത്തെ അതിനെ കൊല്ലണം എന്ന് തന്നെയാണ് മനസ്സിൽ വിചാരിക്കുന്നത്. വലിയ ധൈര്യമൊന്നും ഇല്ലെങ്കിൽ പോലും അവൻ അതിനെ കൊല്ലാൻ പോവാണ്. തെളിയിക്കണം അവന്റെ ധൈര്യത്തെ മറ്റുള്ളവർക്ക് മുൻപിൽ തെളിയിക്കാൻ വേണ്ടി അവൻ ആ ഡ്രാഗണിനെ കൊല്ലാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ ഡ്രാഗണിന്റെ കണ്ണിലേക്ക് അവൻ നോക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ആ ഡ്രാഗണിന്റെ മുഖത്ത് നോക്കുന്ന സമയത്ത് ദേഷ്യമോ ഭയമോ ഒന്നുമല്ല, പകരം വല്ലാത്തൊരു നിസ്സഹായത അവൻ ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാണ്. അതോടെ തന്നെ അവൻ എന്തെയ്യാണ്, അതിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്ന തീരുമാനത്തെ അങ്ങ് മാറ്റാണ്. ആ വീണെടുക്കുന്ന ഡ്രാഗണിന്റെ കെട്ടുകളൊക്കെ അറുത്ത് മാറ്റാണ്. അവിടെ നിന്ന് ആ കഥയിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോവാനുണ്ടോ? അതിനുശേഷം ഒരു മനുഷ്യനും ഡ്രാഗണും തമ്മിൽ ഉടലെടുക്കുന്ന ഒരു വിചിത്രമായ ആത്മബന്ധം, അതാണ് ഇനി ആ ഒരു സിനിമ പറയാൻ പോകുന്ന കഥ. ഒട്ടും വൈകാതെ നമുക്ക് ആ കഥയിലേക്ക് പോവാം. സെല്ലലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് ഹലീം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: Welcome back, Machamari. Celluloid Hollywood Special ലേക്ക് വീണ്ടും സ്വാഗതം. How to Train Your Dragon എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. യെസ്, അപ്പോ കഥ എവിടെയാണ്? ഹിക്കപ്പുണ്ടല്ല, കെട്ടഴിച്ച് വിട്ടു ആരെ? ആ വൈറ്റ് ഫീരി എന്ന് പറയുന്ന അപകടകാരി ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രാഗണിനെ അല്ലെ. പക്ഷെ ആ ഡ്രാഗണിന് പറക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഹിക്കപ്പിന്റെ മെഷീന്റെ കല്ല് വന്നടിച്ച് അതിന്റെ വാലിന്റെ ഒരു ഭാഗത്തെ ചിറക്, ഈ ടെയിൽഫിൻ ഉണ്ടല്ലോ, ആ ടെയിൽഫിൻ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് പറക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഹിക്കപ്പ് ദിവസവും ആ കാട്ടിലേക്കുള്ള വരവ് പതിവാക്കാണ്. അവിടെ വീണ് കിടക്കുന്ന ആ ഡ്രാഗണിനെ കാണാനായിട്ട് സ്ഥിരം തുടങ്ങാണ്. അങ്ങനെ തുടക്കത്തിലാണെങ്കിൽ ഹിക്കപ്പിനെ ആ ഡ്രാഗൺ ആക്രമിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഹിക്കപ്പ് പിന്നീട് അതിനോട് കൂട്ടുകൂടാൻ നോക്കാണ് കേട്ടോ. അതിന് കഴിക്കാൻ വേണ്ടി വലിയ മീൻ കൊണ്ടുവരുന്നു. അങ്ങനെ ആ മീൻ കൊടുക്കുന്ന സമയത്ത് ആ ഡ്രാഗൺ അത് വാങ്ങി കഴിക്കുമ്പോൾ അപ്പോഴാണ് ഹിക്കപ്പിനൊരു കാര്യം മനസ്സിലായി. പല്ലില്ലാത്തതുപോലെയാണ് ആ മീനിനെ ആ ഒരു വൈറ്റ് ഫ്യൂരി ഫുള്ളായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് ഹിക്കപ്പ് അതിനൊരു പേര് വെക്കാൻ പോവാണ് കേട്ടോ. സ്നേഹത്തോട് വിളിക്കുന്ന പേരാണ് ടൂത്ത്ലെസ്. ടൂത്ത്ലെസ് എന്നാണ് ഹിക്കപ്പ് ആ ഒരു വൈറ്റ് ഫ്യൂരി ഡ്രാഗണ് പേര് വെക്കുന്നത്. ഹിക്കപ്പിന് കായികമായിട്ടൊന്നും വലിയ വലിയ കഴിവൊന്നും ഇല്ലായിരുന്നെങ്കിലും ഹിക്കപ്പിന് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു, വളരെ ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ട് എന്തെയാണ്, അവൻ ടൂത്ത്ലെസ്സിന് പറക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കൃത്രിമമായിട്ടൊരു ചിറകുണ്ടാക്കി അതിന്റെ വാലിൽ ഫിറ്റ് ചെയ്യാണ്. ഒരു മെക്കാനിക്കൽ ടെയിൽഫിൻ ഉണ്ടാക്കാൻ കേട്ടോ. പിന്നീട് അവരുടെ ഒരു സൗഹൃദം അവിടെ വളരാണ്. ടൂത്ത്ലെസ് ഹിക്കപ്പിനെ വിശ്വസിക്കാൻ തുടങ്ങുകയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉടലെടുക്കുകയുമാണ്. പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ടൂത്ത്ലെസിന്റെ മുകളിൽ ഇരുന്നുള്ള ആ ഒരു ഫ്ലൈറ്റ് ടെസ്റ്റുകൾ ഉണ്ട്, അതാണ് പിന്നെ കാണുന്നത്. തുടക്കത്തിൽ രണ്ടുപേരും ഒരുപാട് തവണ എന്താ തറയിൽ വീഴുന്നുണ്ട് കേട്ടോ. പിന്നെ പതിയെ പതിയെ അവർ ആകാശത്തിലൂടെ കാറ്റിനെ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ പറക്കാനായിട്ട് തുടങ്ങാണ്. ആ ഒരു വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഭയങ്കര ഫീലാണ് കേട്ടോ. അതായത് ആദ്യം ശത്രുക്കളായിരുന്നു, പിന്നീട് അവർ ഒരുമിച്ച് നല്ല കൂട്ടുകാരാകുന്നു, പിന്നീട് ആ വീണ് കിടക്കുന്ന വൈറ്റ് ഫ്യൂരി അല്ല ടൂത്ത്ലെസ്, ഹിക്കപ്പിന്റെ ടൂത്ത്ലെസ്, ടൂത്ത്ലെസ്സിനെ ഇങ്ങനെ പറക്കാനായിട്ട് അവൻ ട്രെയിൻ ചെയ്യുന്നു, പിന്നീട് അവസാനം അവർ ഒരുമിച്ച് അങ്ങ് പറക്കുകയാണ്. ആ ഒരു കാഴ്ച അതിമനോഹരം തന്നെയാണ്. അങ്ങനെ ഈ ഒരു സൗഹൃദത്തിലൂടെ ഹിക്കപ്പ് ഒരു വലിയ കാര്യം മനസ്സിലാക്കാണ്. എന്താ, ഡ്രാഗണുകൾ ക്രൂരന്മാരൊന്നല്ല, നമ്മൾ അവരെ ഉപദ്രവിക്കാത്തടത്തോളം കാലം അവരും തിരിച്ച് നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊരു കാര്യം ഹിക്കപ്പ് മനസ്സിലാക്കാണ്. ഇതേ സമയം എന്താ, ഗ്രാമത്തിൽ ഹിക്കപ്പിനെ ഡ്രാഗണുകളെ കൊല്ലാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ ട്രെയിനിങ് ക്യാമ്പിൽ ചേർക്കുകയാണ്. അവിടെ തന്റെ കൂടെയുള്ള ആസ്ഗ്രിഡ് എന്ന പെൺകുട്ടിയടക്കം എല്ലാവരും എന്താ ചെയ്യുന്നത്, ഡ്രാഗണുകളെ അടിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഹിക്കപ്പ് ടൂത്ത്ലെസ്സിൽ നിന്ന് പഠിച്ച വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഡ്രാഗണുകൾക്ക് ഇഷ്ടമുള്ള ചില പ്രത്യേക സ്ഥലങ്ങളിൽ തടവുക, അല്ലെങ്കിൽ പുല്ലൊക്കെ കാണിച്ചു കൊടുക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരടി പോലും ഈ ഡ്രാഗണുകളെ അടിക്കാതെ ആ ഒരു മാരക ഡ്രാഗണുകളെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മെരുക്കിയെടുക്കുകയാണ്. ഇത് കണ്ട് അച്ഛനും നാട്ടുകാരും ശരിക്കും വിചാരിക്കുന്നത് ഹിക്കപ്പ് വലിയൊരു ഡ്രാഗൺ വേട്ടക്കാരനായിട്ട് മാറിയെന്നൊരു കാര്യമാണ്. എന്നാൽ ശരിക്കും ഹിക്കപ്പിന്റെ ഈ ഒരു കള്ളത്തരണ്ടല്ലോ, ആസ്ട്രിഡ് എന്ന് പറയുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി കണ്ടുപിടിക്കാണ് കേട്ടോ. അങ്ങനെ കണ്ടുപിടിക്കുന്നതോടുകൂടി ആ ഒരു കഥ അങ്ങ് മാറുകയാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളുമായിട്ട് ദേ ഞാൻ ഇപ്പൊ വരാം ഒരു കുട്ടി ബ്രേക്കിന് ശേഷം. കേട്ട് കൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. കേട്ടുകൊണ്ടിരിക്കുന്ന സെല്ലുലോയിഡ് ആണ് കൂടെ ഉള്ളത്. ദിസ് ഇസ് ആർജി ആയില്യ. അപ്പൊ നമുക്ക് കഥയിലേക്ക് വേണ്ടി പോയാലോ? യെസ്, ദാ സിനിമ അതിന്റെ ഏറ്റവും മനോഹരമായ ആ മൂന്നാം ഘട്ടത്തിലേക്ക് ഞാൻ കടക്കാൻ പോകാനട്ടോ. അതായത് ഹിക്കപ്പ് കാട്ടിൽ ഒരു ഡ്രാഗണെ ഒളിപ്പിച്ചു വളർത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായെന്ന് ആസ്ട്രിഡ് അത് നാട്ടുകാരോട് പറയാനായിട്ട് ഓടുകയാണ്. എന്നാൽ ഹിക്കപ്പ് അവളെ തടഞ്ഞ് ടൂത്ത്ലെസ്സിന്റെ പുറത്തേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. ആദ്യം പേടിക്കുന്നുണ്ടെങ്കിലും ടൂത്ത്ലെസ്സിനൊപ്പം ആ മേഘങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ രാത്രി അവർ നടത്തുന്ന ആ ഒരു പറക്കലുണ്ടല്ലോ, ആ പറക്കലുണ്ടല്ലോ മച്ചാമാരെ, അതോടുകൂടി ആസ്ട്രിഡിന് ഡ്രാഗൺസിനോടുള്ള ആ ഒരു പേടി മാറി അവളും ഹിക്കപ്പിന്റെ കട്ട സപ്പോർട്ടറായിട്ട് മാറാനട്ടോ. അങ്ങനെ ദേ ആ യാത്രക്കിടയിലാണ് അവരെന്ത് ചെയ്യുന്നേ, ഡ്രാഗണുകളുടെ ആ വലിയൊരു ഗുഹ കണ്ടെത്തുന്നത്. അവിടെയാണെങ്കിലോ റെഡ് ഡെത്ത് എന്ന വലിയൊരു ഭീമനായിട്ടുള്ള ഒരു രാക്ഷസ ഡ്രാഗൺ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ബാക്കിയുള്ള എല്ലാ ചെറിയ ഡ്രാഗൺസ് എന്താ ചെയ്യുക, ഈ മനുഷ്യന്മാരുടെ ആടുകളെയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഭീമനായിട്ടുള്ള ഈ ഡ്രാഗണ് വേണ്ടിയിട്ടാണ് ഫുഡായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലോ ഈ ഭീമൻ ഡ്രാഗൺ ബാക്കി ചെറിയ ഡ്രാഗൺസിനൊക്കെ എന്ത് ചെയ്യും, കടിച്ചു കയറി ഉപദ്രവിക്കും. അപ്പോൾ പിറ്റേന്ന ഗ്രാമത്തിലെ വലിയൊരു പരീക്ഷയായിരുന്നു കേട്ടോ. അതായത് ഒരു ഡ്രാഗണിനെ കൊന്ന് ഹിക്കപ്പ് ഒരു വൈക്കിംഗ് ആയിട്ട് മാറണം എന്നുള്ളതാണ്. എന്നാൽ സ്റ്റേജിൽ വെച്ച് ഹിക്കപ്പ് തന്റെ ആയുധം താഴെ ഇട്ടിട്ട് തനിക്ക് ഡ്രാഗണുകളെ കൊല്ലാനായിട്ട് താല്പര്യമില്ലെന്നൊരു കാര്യം ഉറപ്പിച്ചങ്ങ് പറയാണ്. ഇത് കണ്ടു നിന്നതും അച്ഛന് ആകെ ദേഷ്യം വരാണ്. അയാൾ ദേഷ്യം കൊണ്ട് വലിയൊരു ബഹളമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ബഹളം കേട്ടുകൊണ്ട് ഡ്രാഗൺ എന്ത് ചെയ്യാണ്, ഹിക്കപ്പിനെ ആക്രമിക്കാനായിട്ട് വരുന്ന സമയത്താണ് തന്റെ കൂട്ടുകാരന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി കാട്ടിൽ നിന്നും ആര് വരുന്നു, നമ്മുടെ ടൂത്ത്ലെസ് ആ വലിയ സ്റ്റേജിലേക്ക് മാസമായിട്ട് അങ്ങ് പറന്നിറങ്ങാണ് കേട്ടോ. അവൻ ഹിക്കപ്പിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ആ വൈക്കിങ്സുകളോട് മുഴുവൻ കട്ടയ്ക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാണ്. ഒടുവിൽ എന്താ, നാട്ടുകാർ ചേർന്ന് ടൂത്ത്ലെസ്സിനെ ചങ്ങലയിൽ കെട്ടി പൂട്ടാണ്. തന്റെ മകൻ എലിയെ പോലെയുള്ള ഡ്രാഗണിന്റെ കൂട്ടുകാരനായിട്ട് മാറിയത് അച്ഛൻ സ്റ്റോക്കിങ്സിന് അങ്ങോട്ട് സഹിച്ചില്ല. അവൻ ഹിക്കപ്പിനെ തന്റെ മകനല്ലെന്ന് പറഞ്ഞിട്ട് തള്ളി പറയാണ്. മാത്രമല്ല ടൂത്ത്ലെസ്സിനെ ഒരു വഴികാട്ടിയാക്കി വൈക്കിങ്ങുകളെ മുഴുവനായിട്ട് ആ ഡ്രാഗണുകളുടെ എല്ലാം വലിയ ഗുഹകൾ തകർക്കാൻ വേണ്ടിയിട്ട് കപ്പൽ കയറി അങ്ങ് പോവാണ് സുഹൃത്തുക്കളെ. അപ്പോ ടൂത്ത്ലെസ്സിന്റെയും അച്ഛന്റെയും ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ഹിക്കപ്പ് ഇനി എന്തായിരിക്കും ചെയ്യുന്നേ? ക്ലൈമാക്സ് കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: സെലലോയിഡിന്റെ അവസാന ഭാഗത്തിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ശരിക്കും നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒന്നാണ് കേട്ടോ. അതായത് വൈക്കിങ്ങുകൾ ആ ഗുഹയിൽ ചെന്ന് അവിടുത്തെ ചെറിയ ഡ്രാഗണുകളെ ആക്രമിക്കുമ്പോഴാണ് എന്ത് മനസ്സിലാക്കുന്നേ, ആ മലയോളമുള്ള ഭീമൻ വില്ലൻ ഡ്രാഗൺ ഉണ്ടല്ലോ, യെസ് റെഡ് ഡെത്ത്. ആ റെഡ് ഡെത്ത് പുറത്തേക്ക് വരാണ്. അതിനൊരൊറ്റ തീതുപ്പലിൽ വൈക്കിങ്ങുകളുടെ വലിയ കപ്പലുകൾ മുഴുവൻ അവിടെ എന്ത് ചെയ്യുക, കത്തിയമരാണ്. തങ്ങളുടെ സകല ആയുധങ്ങളും തോറ്റുപോയ ആ ഒരു സമയത്താണ് നമ്മുടെ ഹിക്കപ്പും അവന്റെ കൂട്ടുകാരും ഗ്രാമത്തിലെ ബാക്കി ഡ്രാഗണുകളുടെ പുറത്ത് കയറി ആകാശത്തിലൂടെ മാസമായിട്ട് വന്നിറങ്ങുന്ന ഒരു കാഴ്ച. ഹിക്കപ്പ് നേരെ ചെന്ന് ചങ്ങലയിൽ കിടക്കുന്ന ടൂപ്ലെറ്റ്സിനെ രക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്നങ്ങോട്ട് ആകാശത്ത് വെച്ച ടൂപ്ലെറ്റ്സും ഹിക്കപ്പും ചേർന്ന് ആ ഭീമൻ ഡ്രാഗണോട് നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട്. മേഘങ്ങൾക്കിടയിലേക്ക് അതിനെ വട്ടമിട്ട് പറത്തിച്ച് അതിന്റെ വായ്ക്കുള്ളിലേക്ക് ടൂപ്ലെറ്റ്സിനെ കൊണ്ട് മാരകമായ പ്ലാസ്മ ബ്ലാസ്റ്റ് ചെയ്യിച്ച് ആ ഭീമൻ ഡ്രാഗണെ അവരങ്ങ് തറവറ്റുകയാണ്. പക്ഷേ അങ്ങനെ ഒരു വലിയ സ്ഫോടനത്തിനിടയിൽപ്പെട്ട് ഹിക്കപ്പ് എന്ത് ചെയ്യാണ്, ആ തീക്കുള്ളിലേക്ക് വീണു പോകുകയാണ്. തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൂത്ത്ലെസ്സും ആ വലിയ തീക്കുള്ളിലേക്ക് സ്വന്തം ജീവൻ പോലും നോക്കാതെ അങ്ങ് ചാടാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് പുകയൊക്കെ അടങ്ങുന്ന സമയത്ത് അച്ഛൻ കരഞ്ഞുകൊണ്ട് ഹിക്കപ്പിനെ തിരയുന്നുണ്ട്. അങ്ങനെ തിരയുന്ന സമയത്ത് അച്ഛൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, തന്റെ ചിറകുകൾക്കുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ് ആര്, ടൂത്ത്ലെസ്സ് ഹിക്കപ്പിനെ അങ്ങനെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ്. അവൻ പതിയെ ഇങ്ങനെ ചിറക് തുറക്കുമ്പോഴുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ബോധമില്ലാതെ നമ്മുടെ ഹിക്കപ്പ് ഇങ്ങനെ കിടക്കാണ്. സ്വന്തം മകന്റെ ജീവൻ രക്ഷിച്ച ആ ഡ്രാഗണെ അച്ഛൻ കെട്ടിപ്പിടിച്ച് പിന്നെ നന്ദി പറയുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ കണ്ണു നിറയ്ക്കും കേട്ടോ. അങ്ങനെ ദിവസങ്ങൾക്കൊക്കെ ശേഷം ഹിക്കപ്പ് കണ്ണു തുറക്കുന്ന സമയത്തെ അവന്റെ ഒരു കാൽമുട്ടിന്റെ താഴ്ഭാഗം നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. അതായത് ടൂത്ത്ലെസ്സിന്റെ വാലിലെ ചിറക് എങ്ങനെയാണോ നഷ്ടപ്പെട്ടേ അതുപോലെ തന്നെ. എന്നാൽ ഗ്രാമം മുഴുവൻ മാറിപ്പോയിരുന്നു. അതായത് ഈ വൈക്കിങ്ങുകളും ഡ്രാഗണുകളും കട്ട ഫ്രണ്ട്സ് ആയിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന മനോഹരമായ കാഴ്ചയോടുകൂടിയാണ് ആ ഒരു സിനിമ അവിടെ അവസാനിക്കുന്നത്. ജോൺ പള്ളവിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. ടെസ്റ്റ് ഡ്രൈവ് എന്ന ട്രാക്ക് കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇന്ന് നമുക്ക് രോമാഞ്ചം വരുന്നുള്ളതാണ്. ഓസ്കർ അവാർഡുകളിൽ ബെസ്റ്റ് അനിമേഷൻ ചിത്രത്തിനുള്ള നോമിനേഷനും ഈ ഒരു സിനിമ നേടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മച്ചാമാരി, ആ സുന്ദരമായ ലോകത്തേക്ക് ഒന്നുകൂടി പറന്നുയരാൻ ഇന്ന് രാത്രി തന്നെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഒന്നുകൂടി എടുത്ത് എന്തായാലും കാണണം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എന്നെ അറിയിക്കാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും വരാം സെല്ലോയിഡുമായിട്ട് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട്. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർ ജെ ആലിയ. സ്റ്റേ ട്യൂൺ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നല്ല കട്ട ചായയും കുടിച്ച് കട്ട വീറ്റിംഗിൽ കാലിഡോസ്കോപ്പ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദാ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. So today is June 26th, International Day Against Drug Abuse and Illicit Trafficking. നമുക്കെല്ലാവർക്കും ജീവിതത്തോട് ലഹരി ഉണ്ടായിരിക്കണം. ആ ലഹരി ഉണ്ടായിരിക്കാൻ ഉണർത്തി വെക്കാൻ വേണ്ടിയിട്ട് മറ്റ് ലഹരി പദാർത്ഥങ്ങളോട് നമ്മൾ എപ്പോഴും നോ പറയുകയും വേണം എന്നുള്ളതാണ് ഇന്നത്തെ കാലിഡോസ്കോപ്പ്. അപ്പോ ചില കാര്യങ്ങൾ, ചില അറിവുകൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഈ വർഷത്തെ ഏറ്റവും വലിയ മാമാങ്കമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വേൾഡ് കപ്പാണ് അല്ലെ. വേൾഡ് കപ്പിന്റെ ആഘോഷങ്ങൾ, ആവേശങ്ങൾ ഇങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ ലോകകപ്പ് ഫുട്ബോൾ ആവേശം അങ്ങനെ തലക്കി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ ചില ആളുകള് ഗോൾ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1st class മുതല് +2 വരെയുള്ള കുട്ടികളാണ് ഗോൾ അടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്ത് ഗോളാണ് അവരടിച്ചത്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയണേ എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോ ആ കട്ട വെയിറ്റിംഗ് തുടർന്നോളൂ. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ജൂലൈ 20 വരെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അതായത് പൊതുവിദ്യാലയങ്ങള്, ചുമ്മാ തീയല്ല, കട്ട തീയാണ്. കാരണം എന്താന്ന് വെച്ചാല്, എല്ലാ പൊതുവിദ്യാലയങ്ങളിലും 1-ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി നടക്കുന്നുണ്ട്. തൂഫാനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ. അത് വെറൊരു കാറ്റല്ല, ലഹരിക്കെതിരെ അടിച്ച് തകർക്കുന്ന കൊടുങ്കാറ്റാകുന്ന ഒരു വിപ്ലവം തന്നെയായിരിക്കും ഈ ഒരു പദ്ധതി, ഓപ്പറേഷൻ തൂഫാൻ. അപ്പോ എന്താണ് ഈ ഗോൾ അടിക്കുന്ന സംഗതി, പൊതുവിദ്യാലയങ്ങളിൽ ഗോൾ അടിക്കുന്ന കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കൂളിൽ ഒരു പ്രത്യേക ഗോൾ പോസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പൊതുവിദ്യാലയങ്ങളിൽ. അവിടെ ചെന്ന് ആ സ്കൂളിൽ പഠിക്കുന്ന 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ആർക്കും ഗോൾ അടിക്കാം, അധ്യാപകർക്ക് ഗോൾ അടിക്കാം, ആ നാട്ടിലുള്ള കായിക കൂട്ടായ്മകൾക്ക് വന്ന് ഗോൾ അടിക്കാം. എല്ലാവരും കൂടി ചേർന്ന് എത്ര ഗോളാണ് അടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ 10 ലക്ഷം, 1 മില്യൺ ഗോളുകൾ. ഈ 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്നിതിനെ വിളിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഗെയിം, അത് വെറൊരു ഗെയിമല്ല. ഈ ഗോൾ അടിക്കുന്നത് ചുമ്മാ അങ്ങ് ഗോൾ അടിക്കുകയല്ല, നിങ്ങൾ അടിക്കുന്ന ഓരോ ഗോളുകളും ഈ നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള ശക്തമായ ഒരു ചവിട്ടായിരിക്കും. അപ്പൊ ഓരോ ഗോളും ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഉറച്ച പ്രതിജ്ഞയാണ്, പ്രതിഷേധമാണ്. അപ്പൊ മൈതാനത്ത് പന്ത് തട്ടി തെറിപ്പിക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ആരും ക്ലാസിന്റെ ബെഞ്ചിലിരുന്ന് ഉറങ്ങല്ലേ, ആ ബൂട്ട്സ് ഒക്കെ എടുത്ത് കാലിലിട്, ബൂട്ട്സ് ഇല്ലെങ്കിൽ ചുമ്മാ അങ്ങ് നമ്മൾ എന്താ പറയാ, ബെയർ ഫൂട്ടഡ് ആയിട്ട് അങ്ങോട്ട് ഇറങ്ങ്. ഈ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പോരാട്ടം 1 മില്യൺ തൂഫാൻ ഗോൾസിൽ നമുക്കും പങ്കാളികളാകാം. ഓർക്കുക, കളി എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 20 വരെയാണ് ഈ 1 മില്യൺ തൂഫാൻ ഗോൾസിന്റെ ഒരു ടൈം, ആ ഒരു പദ്ധതിയുടെ ടൈം. അപ്പൊ ലക്ഷ്യം ഒന്ന് മാത്രം, ഗോൾ ഗോൾ ഗോൾ, തൂഫാൻ ഗോളുകൾ. അടിപൊളിയൊരു പ്രോഗ്രാമാണ്. എന്തായാലും കുട്ടികളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള, പൊതുവിദ്യാലയങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോ എല്ലാവരും പങ്കുചേരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പദ്ധതിക്ക് ഒരു അടിപൊളി ബെസ്റ്റ് വിഷസ് കൊടുത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമുക്ക് ചുറ്റുമുള്ള പല ലൈഫും ഈ ലഹരിയുടെ ഇരുട്ടിലേക്ക് വീണു പോകുന്ന സമയങ്ങളിൽ നമുക്ക് പല ആളുകളെ അറിയായിരിക്കും അല്ലെ. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലോ നമ്മൾ ആലോചിക്കുമായിരിക്കും, അയ്യോ ഇവർ ഇങ്ങനെ ലൈഫ് കൊണ്ട് തൊലച്ചു കഴിഞ്ഞാൽ ഇവരെ കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടാവുമോ, ഈ ലഹരിക്ക് അടിമപ്പെട്ട് ലൈഫ് ചുമ്മാ കളയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ. ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്താൻ വലിയ കൈത്താങ്ങുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അതിലൊന്നാണ് നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ. മദ്യം, മയക്കുമരുന്ന്, പുകയില, ഇങ്ങനെയുള്ള ലഹരി വിപത്തുകളെ എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്, അതിശക്തമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ. ഞാൻ ഈ പറയുന്നത് ചുമ്മാ പരസ്യമായിട്ടല്ല കേട്ടോ, ഇതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് പോരാത്തതിന് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇന്റർനാഷണൽ സേ നോ ടു ഡ്രഗ്സ് ഡേ ആണ്, ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ വിമുക്തി മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മൂന്ന് വ്യക്തമായ ലക്ഷ്യങ്ങളിൽ ഊന്നിട്ടാണ് ആ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത്. ലഹരിയിൽ പോയി ചാടാതെ എങ്ങനെ ജീവിക്കാൻ പഠിക്കാം എന്നുള്ള കാര്യത്തിൽ ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടവരെ പൂർണ്ണമായ ആരോഗ്യത്തോടെ തിരികെ കൊണ്ടുവരുന്ന ചികിത്സ അവിടെയുണ്ട്. അവരെ വീണ്ടും സമൂഹത്തിന്റെ മുന്നിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടി തക്ക ചെയ്യുന്ന കുറേയധികം പ്രോജക്റ്റുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് വിമുക്തി മിഷൻ എന്ന പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് പല ഭാഗത്തും ഈ ഒരു കാര്യം പ്രവർത്തിച്ചു വരുന്നത്. സോ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇതൊക്കെ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കലനോസ്കോപ്പിൽ ഇനി നെക്സ്റ്റ് രണ്ട് പാട്ടുകളിലേക്ക് പോവാണ്. പാട്ട് കേട്ടിച്ചില്ലായിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എം ബി എ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി

ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ജുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസിഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത ഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ജുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസിഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കേൾക്കുമ്പോ നമുക്ക് ഒരു കട്ട മാസ് പടത്തിന്റെ പേര് പോലെയാണ്, ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന് കേൾക്കുമ്പോ നമുക്ക് തോന്നുക, ഈ ലഹരി മാഫിയകളുടെ വേരറുക്കാൻ വേണ്ടി കേരള പോലീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്, ഇത് ഒരു സാധാരണ ഹണ്ടല്ല. കേരള പോലീസിന്റെ കൂടെ ആരൊക്കെ കൈകോർക്കുന്നുണ്ടെന്നറിയാമോ? ഏതൊക്കെ വകുപ്പുകൾ ഉണ്ടെന്നറിയാമോ? വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഒപ്പം കട്ട സപ്പോർട്ടുമായിട്ട് എക്സൈസ് വകുപ്പും ഉണ്ട്. ഈ നാല് വലിയ വകുപ്പുകളും വലിയ ശക്തികളും സംയുക്തമായിട്ട് ചേർന്നിട്ടാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള പല പദ്ധതികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ടിത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കത് ചിന്തിക്കാറുണ്ട്. പോലീസ് മാത്രം വിചാരിച്ചാൽ മതിയോ ഈ ലഹരി മാഫിയെ പൂട്ടാൻ? അത് പോരാ അല്ലേ. ഈ വലിയ ദൗത്യത്തിൽ നിങ്ങളെ പോലെയുള്ള, എന്നെ പോലെയുള്ള പൊതുജനങ്ങൾക്കും സജീവമായി പങ്കാളികളാകാം. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരാം. അതിനല്ലേ ഞാനിവിടെ ഇരിക്കണേ. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. പോലീസിനൊപ്പം നമുക്കും ഈ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിൽ പങ്കുചേരാം എന്ന് പറയുമ്പോ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലഹരി വിൽക്കുന്ന ആളുകൾ, ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പൊ നിങ്ങളുടെ വീടിനടുത്തോ അല്ലെങ്കിൽ സ്കൂളിന്റെ പരിസരത്തോ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഇത് മൊത്തത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ നമുക്ക് നേരിട്ട് അറിയിക്കാന്നുള്ളതാണ്. നിങ്ങൾ അറിയിക്കുന്ന വിവരങ്ങൾ തികച്ചും സുരക്ഷിതമായിരിക്കും. നിങ്ങളുടെ പേരോ വിലാസമോ ഒന്നും ആരും അറിയില്ല. തികച്ചും രഹസ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വേഗം ഫോൺ എടുത്തിട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഫോൺ വിളിക്കാനാണെങ്കിൽ 9497979794 94 97 97 94. ഇനി വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സപ്പ് നമ്പറും ഉണ്ട്. മെസ്സേജോ ലൊക്കേഷനോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് നമുക്ക് അങ്ങ് അയച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ പോലീസ് മാത്രം വിചാരിച്ചാൽ ചിലപ്പോൾ മുഴുവൻ എല്ലാത്തിനെയും മൊത്തത്തിൽ അങ്ങ് ചിലപ്പോൾ എത്തണമെന്നില്ല അവരുടെ കണ്ണുകൾ അല്ലെ. അപ്പോൾ ഈ വലിയ ദൗത്യത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യത്തിൽ നിങ്ങളെപ്പോലെ എന്നെ പോലെയുള്ള പൊതുജനങ്ങൾക്കൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. മെസ്സേജ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് വേഗം അങ്ങ് അയച്ചു കൊടുത്തോളൂ. 999-66666 ആണ് നമ്പർ. 99-95-96-66-66 ഇതാണ് നമ്പർ. സോ വി ആർ ഓൺ എ June 26 ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളാണ് ഇന്ന് കാലിഡോസ്കോപ്പിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ദിവസം കിടിലനാവട്ടെ, അടിപൊളിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പ് ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടും.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻ.

0: എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്നും പറിച്ചെടുക്കുക എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. പലരും വീട്ടുവളപ്പിൽ വലിയ ആവേശത്തോടെ കൃഷി ഇറക്കാറുണ്ട് എങ്കിലും ചിലപ്പോഴെങ്കിലും വിചാരിച്ച വിളവൊന്നും കിട്ടാറില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്തുകളോ വളങ്ങളോ ഒന്നുമല്ല, മറിച്ച് അത് നടാൻ തിരഞ്ഞെടുക്കുന്ന സമയമാണ്. ഒരു സിനിമയിൽ പറയും പോലെ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറയാറില്ലേ. ഈയൊരു കാര്യം, ഈ ഒരു ഡയലോഗ് കാർഷിക സംസ്കാരത്തിലും 100% സത്യമാണ്. നമ്മുടെ വീട്ടുവളപ്പിലെ ഓരോ പച്ചക്കറി വിളകളും ഏതൊക്കെ മാസങ്ങളിലാണ് നടേണ്ടത് എന്നും അവയുടെ കൃത്യമായ സമയക്രമം എങ്ങനെയാണ് എന്നുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുമൻ. ആദ്യം പാവൽ, പടവലം, ചുരയ്ക്ക, ഈ പന്തൽ പച്ചക്കറികളുടെ നടീൽ സമയം എങ്ങനെയാണെന്ന് പറയാം. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് പന്തൽ പച്ചക്കറികളായ പാവൽ, പടവലം, കോവൽ, ചുരയ്ക്ക എന്നിവ. ഇത്തരം വള്ളിച്ചെടികൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയും കായ്പിടുത്തവും ഉണ്ടാകണമെങ്കിൽ കാലാവസ്ഥ കൃത്യമായിരിക്കണം. അമിതമായ കനത്ത മഴയുള്ള സമയത്ത് ഇവ നട്ടുകഴിഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും വേര് ചീയൽ വരാനും സാധ്യതയുണ്ട്. ഇവ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒന്നാമത്തെ സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിലെ ആദ്യത്തെ മഴയോടുകൂടിയാണ്. രണ്ടാമത്തെ സീസൺ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ തുലാവർഷ സമയത്താണ്. ഈ സമയങ്ങളിൽ തടമെടുത്ത് വിത്തുകൾ പാകിയാൽ വള്ളികൾ വേഗത്തിൽ പടരുകയും പന്തലിലേക്ക് കയറി ധാരാളം പെൺപൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വേനൽക്കാല കൃഷിക്കായിട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലും പാവലും പടവലവും നടാം. എന്നാൽ ഈ സമയത്ത് കൃത്യമായ നന ഉറപ്പാക്കേണ്ടതുണ്ട്. വള്ളിച്ചെടികൾ നടുന്ന കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുന്നതും പന്തലിലേക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതും മികച്ച കായ്ഫലം തരാനായി

0: ഒക്കെ സഹായിക്കും. പച്ചക്കറി കൃഷി നടേണ്ട സമയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മത്തൻ, കുമ്പളം, വെള്ളരി, അങ്ങനെ തറയിൽ പടർന്ന് വളരുന്ന കൃഷി എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ട്.
1: മാനത്തൂർ മഞ്ഞക്കൂട് മഞ്ഞക്കുട്ടിൽ മഞ്ഞത്തുള്ളി മഞ്ഞത്തുള്ളിക്കുള്ളം തുള്ളി ഉള്ളം തുള്ളി തൂഞ്ഞാലാടി.

அருகே ஹரித பூமி. ഹരിത ഭൂമി കർഷകരുടെ ഹൃദയതാളം. പന്തലില്ലാതെ തറയിൽ തന്നെ പടർന്നു വളരുന്ന മത്തൻ, കുമ്പളങ്ങ, വെള്ളരി എന്നിവയും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്. വിത്തുപാകി വളരെ പെട്ടെന്ന് തന്നെ ഇലകൾ വിരിച്ചു പടരുന്ന ഇവയ്ക്ക് കായ്കൾ പാകമാകുന്ന സമയത്ത് കടുത്ത മഴ ഉണ്ടാകാനായിട്ട് പാടില്ല. കായ്കൾ കിടക്കുന്ന മണ്ണിൽ വെള്ളം കിട്ടുനിന്ന് കഴിഞ്ഞാൽ അവ വേഗത്തിൽ ചീഞ്ഞു പോകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മത്തനും കുമ്പളവും നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ്. കാലവർഷത്തിന്റെ കാഠിന്യം കുറഞ്ഞ് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പവും എന്നാൽ മുകളിൽ നല്ല വെയിലും ലഭിക്കുന്ന ഈ സമയം ഇവയുടെ വളർച്ചയ്ക്ക് ഉത്തമമാണ്. രണ്ടാമതായിട്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലെ മഞ്ഞുകാലവും ഇവ ധൈര്യമായിട്ട് നടാം. വേനൽക്കാലത്ത് വിഷുവിന് കണിവെള്ളരി ലക്ഷ്യമിട്ട് കൃഷി ചെയ്യുന്നവർ ജനുവരി അവസാനത്തോടെയോ ഫെബ്രുവരി ആദ്യ വാരത്തിലോ വിത്തുകൾ പാകണം. തറയിൽ പടരുന്ന വിളകൾക്ക് കായ്കൾ ഉണ്ടാകുമ്പോൾ അവ മണ്ണിനോട് മുട്ടി ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് അടിയിൽ ഉണങ്ങിയ കരിയിലകളോ വൈക്കോലോ വിരിച്ചു കൊടുക്കാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. ഇനി വെണ്ടയും വഴുതനയും എപ്പോൾ നടാമെന്ന് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിത ഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ അടുക്കള തോട്ടത്തിൽ ഏത് കാലത്തും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ രണ്ട് വിളകളാണ് വെണ്ടയും വഴുതനയും. ഇവയ്ക്ക് പ്രത്യേക ഒരു സീസൺ ഇല്ലായെങ്കിലും ഉയർന്ന വിളവ് ലഭിക്കാനായിട്ട് ചില പ്രത്യേക മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കടുത്ത തണുപ്പും അമിതമായ വെള്ളക്കെട്ടും വെണ്ടച്ചെടിയുടെ വളർച്ചയെ ബാധിക്കാറുണ്ട്. വെണ്ട നടാനായിട്ട് ഏറ്റവും മികച്ച സമയം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ വേനലിന്റെ തുടക്കമാണ്. ഈ സമയത്ത് നട്ടുകഴിഞ്ഞാൽ കീടങ്ങളുടെ ആക്രമണം കുറവായിരിക്കും. രണ്ടാമതായിട്ട് മെയ് ജൂൺ മാസങ്ങളിലും വെണ്ട നടാം. വഴുതനങ്ങയുടെ കാര്യത്തിൽ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും തൈകൾ പറിച്ച് നടാമെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ് ഏറ്റവും ഉത്തമം. വഴുതന വിത്തുകൾ ആദ്യം ഞാറ്റടിയിൽ പാകി മുളപ്പിച്ച ശേഷം 4 ഇല പ്രായമാകുമ്പോഴാണ് ഗ്രോ ബാഗിലേക്കോ തറയിലേക്കോ മാറ്റി നടേണ്ടത്. വെണ്ട വിത്തുകൾ നേരിട്ട് നടാവുന്നതാണ്. ഈ രണ്ട് വിളകൾക്കും നല്ല രീതിയിൽ സൂര്യപ്രകാശം ആവശ്യമായതുകൊണ്ട് വീടിന്റെ നിഴലടിക്കാത്ത സ്ഥലങ്ങളിൽ വേണം ഇവയുടെ ചട്ടികൾ വയ്ക്കാനായിട്ട്. ഇനി അടുത്തത് പച്ചമുളകും കാന്താരിയുമാണ്. എരിവുള്ള വിളകളുടെ ആ ഒരു കാലം നടീൽ കാലം എപ്പോഴാണെന്നറിയാം. മനോഹരമായ ഒരു പാട്ടിന് ശേഷം

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമ്മുടെ കറികൾക്ക് എരിവ് പകരാനായിട്ട് പച്ചമുളകും കാന്താരി മുളകും വീട്ടിൽ തന്നെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മുളക് കൃഷിയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇല ചുരുട്ടൽ രോഗവും മുരടിപ്പുമാണ്. കൃത്യമായ സമയത്ത് നടാത്തതും അന്തരീക്ഷത്തിലെ അമിതമായ ഈർപ്പവുമാണ് ഈ രോഗങ്ങൾ വരാനായിട്ട് പ്രധാന കാരണം. മുളക് തൈകൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. മൺസൂൺ മഴ മാറി നിൽക്കുന്ന ഈ സമയത്ത് നട്ടുകഴിഞ്ഞാൽ മുളക് ചെടികൾ രോഗബാധയില്ലാതെ ആരോഗ്യത്തോടെ വളരും. രണ്ടാമത്തെ സീസൺ വരുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. കാന്താരി മുളക് തൈകൾ ഏത് സമയത്ത് നട്ടുകഴിഞ്ഞാലും പിടിച്ചു കിട്ടുമെങ്കിലും മഴക്കാലത്തിന്റെ തുടക്കം കൂടുതൽ വേരോട്ടം നൽകും. മുളക് വിത്തുകൾ തണലുള്ള സ്ഥലത്ത് പാകി മുളപ്പിച്ച ശേഷം ഒരു മാസം പ്രായമാകുമ്പോൾ പ്രധാന തടത്തിലേക്ക് മാറ്റാം. വൈകുന്നേരങ്ങളിൽ വേണം തൈകൾ പറിച്ചു നടാനായിട്ട്. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുന്നതും ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ ലായനി തളിക്കുന്നതും മുളകിൽ നിറയെ കായ്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും. വിളകളുടെ നടീൽ കാലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തക്കാളിയും ചീരയും, ഈ വിളകൾ എപ്പോഴൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാഠം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പച്ചക്കറികളാണ് ചീരയും തക്കാളിയും. ഇതിൽ ചീര നമ്മുടെ നാട്ടിലെ കടുത്ത മഴക്കാലത്ത് നടുന്നത് ഒട്ടും നല്ലതല്ല. മഴവെള്ളം ഇലകളിൽ അമിതമായി വീണു കഴിഞ്ഞാൽ ചീരയ്ക്ക് ഇലപ്പുള്ള രോഗം വന്ന് ഇലകൾ ചീഞ്ഞുപോകും. അതുപോലെ തക്കാളിയും കനത്ത മഴയിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാറുണ്ട്. ചീര വിത്തുകൾ പാകാൻ ഏറ്റവും നല്ല സമയം ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. നല്ല വെയിൽ കിട്ടുന്നതനുസരിച്ച് ചീരയ്ക്ക് നല്ല ചുവപ്പ് അല്ലെങ്കിൽ പച്ചനിറവും വലുപ്പവും ഉണ്ടാകും. തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഒക്ടോബർ നവംബർ മാസങ്ങളാണ്. കേരളത്തിലെ നേരിയ ശൈത്യകാലാവസ്ഥ തക്കാളിയിൽ വൻതോതിൽ കായ്പിടുത്തം ഉണ്ടാകാനായിട്ട് സഹായിക്കും. തക്കാളി വിത്തുകൾ പാകി മുളപ്പിച്ച് തൈകളാക്കിയാണ് നടേണ്ടത്. ചീര വിത്തുകൾ നേരിയ മണലുമായി ചേർത്ത് മണ്ണിൽ വിതറാം. തക്കാളി ചെടികൾ വളർന്നു വരുമ്പോൾ അവ മണ്ണിലേക്ക് മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട് ചെറിയ കമ്പുകൾ നാട്ടി കെട്ടിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇനി പയറുവർഗ്ഗങ്ങൾ. കുറ്റിച്ചെടിയായിട്ടും വള്ളിപ്പയറൊക്കെ ഉണ്ടല്ലേ, അതെപ്പോഴാണ് നടേണ്ടത് എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രോട്ടീൻ സമ്പുഷ്ടമായ പയറുവർഗ്ഗങ്ങൾ, കുറ്റിപ്പയറാണെങ്കിലും വള്ളിപ്പയറാണെങ്കിലും, അടുക്കളത്തോട്ടത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഇനങ്ങളാണ്. പയറു ചെടികളുടെ വേരുകളിലുള്ള ബാക്ടീരിയകൾ മണ്ണിന് നൈട്രജൻ നൽകി ഫലഭൂയിഷ്ഠമാക്കാനായിട്ട് സഹായിക്കുന്നവയാണ്. എന്നാൽ ഇവ നടുന്ന സമയം തെറ്റിക്കഴിഞ്ഞാൽ അഫിഡുകൾ അഥവാ കറുത്ത പേനുകളുടെ ആക്രമണം വൻതോതിൽ ഉണ്ടാകും. വള്ളിപ്പയർ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളാണ്. തുലാവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളികൾ വേഗത്തിൽ വളരുകയും ഡിസംബറിലെ മഞ്ഞുകാലത്തോടുകൂടി നിറയെ പയറുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. കുറ്റിപ്പയർ ആണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ വേനൽക്കാലത്ത് നടുന്നതാണ് കൂടുതൽ നല്ലത്. മഴക്കാലത്തിന്റെ തുടക്കമായിട്ടുള്ള ജൂൺ മാസത്തിലും പയറുവിത്തുകൾ പാകാം. പയറുവിത്തുകൾ നടുന്നതിന് മുമ്പ് അരമണിക്കൂർ കഞ്ഞിവെള്ളത്തിലോ സ്യൂഡോമോണസ് ലായനിയിലോ മുക്കി വയ്ക്കുന്നത് വിത്തുകൾ വേഗത്തിൽ മുളയ്ക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടുവളപ്പിലെ വിളകൾ പാകുന്ന സമയത്തെക്കുറിച്ചാണ്. ഇനി കിഴങ്ങ് വിളകളിലേക്ക് പോവാം.

0: ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വലിയ പരിചരണങ്ങളൊന്നുമില്ലാതെ തനിയെ വളർന്ന് നമുക്ക് മികച്ച വിളവ് തരുന്ന ഒന്നാണ് കിഴങ്ങ് വിളകൾ. ചേന, ചേമ്പ്, കാച്ചിൽ, മരച്ചീനി എന്നിവ വീട്ടുവളപ്പിലെ അതിരുകളിലോ വലിയ കുഴികളിലോ നട്ടുവളർത്താം. ഇവയ്ക്ക് മണ്ണിൽ നല്ലതുപോലെ കിഴങ്ങുകൾ ഉണ്ടാകണമെങ്കിൽ നീണ്ട മാസങ്ങളിലെ കൃത്യമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ആവശ്യമാണ്. കിഴങ്ങ് വിളകൾ നടാൻ കേരളത്തിൽ ഒരൊറ്റ പ്രധാന സമയമേ ഉള്ളൂ, അത് കുംഭമാസത്തിലാണ്. അതായത് ഫെബ്രുവരി മാർച്ച് മാസം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന എന്നൊരു പഴഞ്ചൊല് തന്നെ ഇതിനുദാഹരണമാണ്. വേനൽക്കാലത്ത് മണ്ണൊരുക്കി ഇവ നട്ടുവെച്ചു കഴിഞ്ഞാൽ മെയ് ജൂൺ മാസങ്ങളിലെ ആദ്യത്തെ മഴ പെയ്യുന്നതോടെ ഇവ ഒരേപോലെ മുളച്ച് മുകളിലേക്ക് വരും. പിന്നീട് വരുന്ന മൺസൂൺ മഴക്കാലത്ത് ഇവയുടെ ഇലകൾ നന്നായി വളരുകയും ഒക്ടോബർ മാസത്തോടെ ഇലകൾ ഉണങ്ങി കിഴങ്ങുകളിലേക്ക് അന്നജം സംഭരിക്കപ്പെടുകയും ചെയ്യും. ഡിസംബർ ജനുവരി മാസങ്ങളിലെ മഞ്ഞുകാലമാണ് ഇവ പൂർണ്ണമായും വിളവെടുപ്പിന് പാകമാകുന്നത്. അതുകൊണ്ട് കിഴങ്ങ് വിളകളുടെ കാര്യത്തിൽ ഈ ഒരു സമയക്രമം ഒരിക്കലും തെറ്റിക്കരുത്. ഇനി ശൈത്യകാല പച്ചക്കറികളുടെ സമയം, അതായത് ക്യാബേജ്, കോളിഫ്ലവർ, ഇതൊക്കെ എപ്പോൾ നടണമെന്നറിയാം നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പണ്ട് വടക്കേ ഇന്ത്യയിലും ഊട്ടിയിലുമൊക്കെ മാത്രം കണ്ടിരുന്ന ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീട്രൂട്ട് തുടങ്ങിയ ശൈത്യകാല പച്ചക്കറികൾ ഇന്ന് കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിലും ഗ്രോ ബാഗുകളിലും വിജയകരമായിട്ട് വിളയിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കടുത്ത ചൂടില് ഇവ ഒരിക്കലും വളരില്ല. ഇതിൻ്റെ തൈകൾ വളരാനായിട്ട് നേരിയ തണുപ്പുള്ള അന്തരീക്ഷം വേണം. കേരളത്തിലെ ശൈത്യകാല പച്ചക്കറികൾ നടാൻ പറ്റിയ ഒരേ ഒരു സമയം ഒക്ടോബർ പകുതി മുതൽ നവംബർ വരെയുള്ള മാസങ്ങളാണ്. ഈ സമയത്ത് തൈകൾ നട്ടുകഴിഞ്ഞാൽ ഡിസംബർ ജനുവരി മാസങ്ങളിലെ രാത്രികാലങ്ങളിലെ നേരിയ തണുപ്പ് പ്രയോജനപ്പെടുത്തി ക്യാബേജുകൾ നല്ല രീതിയിൽ ഉണ്ടാവുകയും കോളിഫ്ലവറുകൾ വിരിയുകയും ചെയ്യും. ഇവയുടെ വിത്തുകൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ട്രേകളിൽ പാകി മുളപ്പിച്ച് തൈകൾ തയ്യാറാക്കി വെക്കണം. ഗ്രൂ ബാഗുകളിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് ഒക്ടോബർ അവസാനത്തോടെ തൈകൾ മാറ്റി നടാം. ഫെബ്രുവരി മാസത്തിലെ കടുത്ത ചൂട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവയുടെ വിളവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ പച്ചക്കറികൾ എപ്പോൾ വേണമെങ്കിലും നട്ടോളൂവെന്ന് ചിലർ പറയാറുണ്ട്. എങ്കിലും ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃത്യമായി തിരഞ്ഞെടുത്താൽ മാത്രമേ കീടബാധയൊന്നുമില്ലാതെ 100% ജൈവ വിളവ് നേടാനാകും. സമയമാണ് കൃഷിയിലെ ഏറ്റവും വലിയൊരു ഘടകം. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിയുടെ കലണ്ടർ അറിഞ്ഞ് ഓരോ പച്ചക്കറിയും അതിൻ്റെ കൃത്യമായ മാസങ്ങളിൽ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ അധ്വാനത്തിൽ മികച്ച രീതിയിലുള്ള വിളവ് നമുക്ക് സ്വന്തമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടും.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട.

0: വടക്കഞ്ചേരി ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, അതെ, സമയം ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 12 മണി. 12 മണി ആയാൽ പിന്നെ ദേ പാട്ടിന്റെ സമയമാണ്. പാട്ട് മാത്രം കേൾക്കാനുള്ള സമയമാണ്, കാരണം ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. ഞാൻ ഇങ്ങനെ സ്വന്തം സ്വന്തം എന്ന് പറയുന്ന സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ആ ഇല്ല നീ എന്താ സ്വന്തം സ്വന്തം എന്ന് പറയുന്നേ, സ്വന്തമാണോ? അപ്പൊ ഞാൻ കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞു, പിന്നല്ലാതെ. ഞാൻ അവരുടെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല. ഞാൻ ഇങ്ങനെ സ്വന്തം സ്വന്തം എന്ന് പറയുന്ന സമയത്ത് എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ആ ഇല്ല നീ എന്താ സ്വന്തം സ്വന്തം എന്ന് പറയുന്നേ, സ്വന്തമാണോ? അപ്പൊ ഞാൻ കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞു, പിന്നല്ലാതെ. ഞാൻ അവരുടെ വേഗം വേഗം വേഗം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചോളൂ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഇതാണ്, 8218509000 81 50 90 00. ഇതാണ് നമ്മളെ വിളിക്കേണ്ട നമ്പർ.

ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല കിടുക്കാഞ്ചി ചക്കരപ്പാട്ടുകൾ വരുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഞാൻ ഇന്ന് മൊത്തത്തിൽ ഒരു യോയോ യോയോ യോയോ മൂഡിലാണ്. നല്ല ഗും ഗും ഗുമ്മാന്നിരിക്കുന്ന പാട്ടൊക്കെ കേൾക്കാനുള്ള

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയില്ലാണ് കേട്ടോ. സമയം നോക്കുമ്പോഴേ 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ, ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ്. ഞാൻ നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഗുഡ് ആഫ്റ്റർനൂൺ അയില.
1: അതെന്താ ഒരു സങ്കടം? ഗുഡ് ആഫ്റ്റർനൂൺ
2: ഒന്നുമില്ല, ഒന്നുമില്ല.
1: ഓക്കേ ഓക്കേ ഓക്കേ, ഞാൻ സെറ്റാ സെറ്റാ സെറ്റാ. ഓക്കേ, ഇതാരാ?
2: ഞാൻ ഷെഫിൻ ഈരാറ്റുപേട്ടയാണ്.
1: ഞാൻ ഷെഫിൻ ഈരാറ്റുപേട്ടയാണ്. ഈരാറ്റുപേട്ടയിൽ എന്തൊക്കെയുണ്ട് ഷെഫിനെ വിശേഷം? സുഖാണോ?
2: നല്ലൊരു മഴ കഴിഞ്ഞു.
1: മഴ കഴിഞ്ഞു അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വിടോ.
2: ഹലോ,
1: ഇവിടെ ഞങ്ങൾക്ക് മഴയില്ല ഷെഫിൻ.
2: അതെയല്ലേ, ഞാൻ കുറച്ച് മഴ അങ്ങോട്ട് പറഞ്ഞു വിടാം.
1: പറഞ്ഞു വിട്, അനുസരണ ഉണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ചൂരൽ കഷായം കൊടുക്കാം. ഓക്കെ ഓക്കെ, എന്തായാലും പറഞ്ഞു വിട് കേട്ടോ. അപ്പൊ ഷെഫിനെ, ഇന്ന് ഏത് പാട്ട് വേണം?
2: എനിക്കിന്ന് വിനോദയാത്ര എന്ന സിനിമയിലെ മന്ദാര പൂമൂളി എന്ന്
1: പറഞ്ഞ പാട്ട്. അടിപൊളി പാട്ട്, നല്ല പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ.
2: അതെ, പിന്നെ സത്യൻ നന്ദിക്കാടിന്റെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണല്ലോ
1: വിനോദയാത്ര. അതെ, നല്ല സിനിമയാണ്. പണ്ട് നമ്മൾ പറയാറുണ്ട് ആ സിനിമയിലെ പല വാചകങ്ങളും കോമഡി ആയിരുന്നു.

0: പക്ഷേ അതേ ഈ ഒരു പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ കൊള്ളുന്ന പോലെ. തീർച്ചയായിട്ടും ഞാൻ ഈ പാട്ട് അങ്ങ് വെച്ചരാൻ കേട്ടോ. ഓക്കെ ഷെഫിന്, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. പാട്ട് വരും കേട്ടോ.
1: ഓക്കെ.
0: അപ്പോ നമ്മളെ വിളിച്ചത് ഷെഫിനാണ്. ഈരാറ്റുപേട്ടയിൽ നിന്നും വിനോദയാത്ര എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നല്ല പാട്ടാണ്, നല്ല സിനിമയാണ്. അതിലെ പല സീൻസും ഇപ്പോൾ ഹൈലി റിലേറ്റബിൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പണ്ടുണ്ടല്ലോ ഗൈസ്, ഞാനൊരു ചെറിയൊരു കഥ കൂടി പറയട്ടെ. അതായത് ഈ റേഡിയോ ജോക്കി, അതാണല്ലോ നമ്മൾ, അതെ ആർ ജെ. ഈ ആർ ജെയിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിലേക്ക് ആഗ്രഹം തോന്നുന്നതിൽ ഒരു പ്രധാന കാരണം ഈ വിനോദയാത്രയിലെ ഒരു സീനാണ്. അതായത് അതുപോലെ ഒന്നല്ല ഇന്ന് റിയാലിറ്റി പിന്നീട് നമ്മൾ മനസ്സിലാക്കി. എന്നാ പോലും അതിൽ പാർവതി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇങ്ങനെ സ്വന്തമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും, ഒരു റേഡിയോ ജോക്കി പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു കോളർ വിളിക്കുന്നു ആ സമയത്ത്, എന്താ ഇനി എന്താ കഴിച്ചി, ഓ പുളിഞ്ചി, ഓക്കേ പുളിഞ്ചി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ആ ഒരു സീനാണ്, വിനോദയാത്രകളുടെ സീനാണ്. അത് കണ്ടിട്ട് അങ്ങനെയാണ് അർജയിങ് എന്ന് വിചാരിക്കുന്ന കുറെ പേര് ഇപ്പോഴുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇനി വേദേ ആ പാട്ട്, പാട്ടാണ് കാര്യം, പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് കൂടി ഉണ്ട്. ഡിൻസി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ് തുപ്പാക്കി എന്ന സിനിമയിലെ പാട്ടാണ് ഡിൻസി ചേച്ചി ചോദിച്ചിരിക്കുന്നേ. അപ്പോൾ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. അപ്പൊ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ബാക്ക് ടു ബാക്ക് ഐ സി ബാക്ക് ആൻഡ് എൻജോയ്.

രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര എൽ പി ജി വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പി എൻ ജി കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ശക്തവും ആരോഗ്യകരവും ആസക്തിരഹിതവുമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയുടെയും

0: ജലസംഭരണം ആശങ്കാജനകമാം വിധം താഴ്ന്ന നിലയിലെത്തി. നിലവിൽ അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം
0: 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി

0: വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ ലഹരിവിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മൊബൈൽ 9496000129, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: തമിഴെ പറ്റി പേസ, കേൾക്ക, രസിക്ക, റെഡിയാ. തമിഴ് വാർത്തകൾ, சுவாரசியமான കഥകൾ, தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர் ஜி ஹீரா ஆன் அஹல்ய FM. திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க.
2: இன்ஸ்டன்ட் பாட்டு இவட மொத்தம் பாட்டு.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഡേ സമയം നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെ ഉള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പോൾ ഡേ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇനി എത്ര എത്ര പാട്ടുകളാണ് കേൾക്കാനായിട്ട് ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ വേഗം വേഗം വേഗം ആ പാട്ടൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം, ഒപ്പം മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാ ഐ ഡി വൺസ് അഗെയിൻ ഞാൻ പറഞ്ഞുതരാം, അഹല്യ FM 90.4 എന്നതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ID. അപ്പോൾ എന്തായാലും അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അശ്വജിത്താണ്. നിറം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ അശ്വജിത്ത് ചോദിച്ചിരിക്കുന്നത്. നല്ല പേര് അശ്വജിത്ത്, കൊള്ളാം, നല്ല രസമുണ്ട്. എന്നിവേ നിറത്തിലെ പാട്ട് എന്തായാലും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രശാന്താണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് മാളികപ്പുറം എന്ന സിനിമയിലെ നങ്ങേലിപ്പൂവ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? അപ്പൊ പ്രശാന്തിന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മനോഹരമായ രണ്ട് പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ് 54 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഫസ്റ്റ് ഹാഫ് അങ്ങ് കംപ്ലീറ്റ് ആവാനായിട്ട് പോവാണ്. നമ്മൾ ആ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കാൻ വേണ്ടി പോവാണല്ലേ. അപ്പോൾ അടുത്ത പാട്ടുകൾ ആർക്ക് വേണ്ടിയാണ്? അടുത്ത രണ്ട് പാട്ട് വരാൻ പോകുന്ന നോക്കിയാലോ. യെസ്, അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് അഞ്ജലിയാണ് കേട്ടോ. കാണാൻ തോന്നുന്നുണ്ടേ, നല്ല രസമുള്ളൊരു ആൽബം ട്രാക്കാണ്. അഞ്ജലിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. കുറേ നാളായിരിക്കുന്നു ഈ ഒരു പാട്ടൊക്കെ കേട്ടിട്ട്. ഇടയ്ക്ക് ഞാനിവിടെ ഇങ്ങനെ കേട്ടിരുന്ന പാട്ടായിരുന്നു, ഇപ്പോൾ കേൾക്കാറില്ല. അപ്പം എന്തായാലും കേൾക്കാൻ വേണ്ടി ഒരു അവസരം തന്ന അഞ്ജലിക്ക് താങ്ക് യു സോ മച്ച്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് രമ ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. പൂവെള്ളം മുൻവാസം എന്ന മൂവിയിലെ പാട്ടാണ്, കാതൽ വന്നതും അങ്ങനെ തുടങ്ങുന്ന സോങ് അല്ലല്ലോ, ആ സോങ് ആണ് രമ ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ പാട്ടൊക്കെ കേട്ട് എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ തിരികെ വരാട്ടോ, ഈ രണ്ട് പാട്ടുകളൊക്കെ കേട്ടതിന് ശേഷം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സ

0: ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. യെസ്, അങ്ങനെ സക്സസ്ഫുൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഹാഫിലേക്ക് പോവാണ് ഗായ്സ്. നല്ല പാട്ടുകളായിരുന്നു ഇതുവരെ കേട്ടത് അല്ലെ? ഇനിയും നല്ല നല്ല പാട്ടുകൾ വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്തതായിട്ട് ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇന്ദിര ചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. കസ്തൂരിമാൻ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. അഴകി എന്ന് തുടങ്ങുന്നൊരു ഗാനല്ലേ, ആ പാട്ടാണ് നമ്മുടെ ഇന്ദിര ചേച്ചി ചോദിച്ചിരിക്കുന്ന. എല്ലാവർക്കും വേണ്ടി, എനിക്കും കൂടി വേണ്ടി ഡെഡിക്കേഷൻ ദേ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആ പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരും. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തമിഴ് ട്രാക്കാണ്, നമ്മുടെ സ്വന്തം വിജയുടെ പാട്ടാണ്, ഒക്കെയുണ്ട്. പക്ഷേ ഈ മെസ്സേജിന്റെ കൂടെ പേരില്ല. അപ്പൊ പേരില്ലാത്ത മെസ്സേജാണ്, കുഴപ്പമില്ല. പാട്ട് എന്തായാലും ഞാൻ വെച്ചുതരാം കേട്ടോ. പൊന്മകൾ വന്താൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്ലേ, നല്ല അടിപൊളി ട്രാക്കാണ്. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. പേരില്ലാതെ മെസ്സേജ് അയച്ച ആ ഒരാൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ മനോഹരമായൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞതേ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അപ്പോൾ സമയം നോക്കുമ്പോൾ എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ 1 മണി കഴിഞ്ഞതേ

അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, സമയം ഇങ്ങനെ പോകും തോറും. എന്താണെന്നറിയില്ല ഗൈസ്, എനിക്ക് നന്നായിട്ട് വിശപ്പിന്റെ വിളിയൊക്കെ വരുന്നുണ്ട്. ഇല്ല ഇല്ല, നിങ്ങൾ പേടിക്കേണ്ട, ഞാനിപ്പോ പോകുന്നില്ല. നിങ്ങൾക്കുള്ള പാട്ടൊക്കെ തന്നിട്ട് മാത്രമേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് കേൾക്കണ്ടേ? ആർക്ക് വേണ്ടിയാണ് അടുത്ത ആ ഒരു സോങ് വരാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന ചേച്ചി ആ കാര്യം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്. ശ്രീഹരിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് ചുന്ദരി വാവേ, ചുന്ദരി വാവേ. എന്താലേ, പണ്ടൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട് ചുന്ദരി വാവേന്നൊക്കെ, ഇപ്പൊ ആരും വിളിക്കാറില്ലേ ഗൈസ്. എന്താവോ, കുഴപ്പമില്ല കുഴപ്പമില്ല. എന്തായാലും ശ്രീഹരിക്ക് വേണ്ടിയിട്ട് ചുന്ദരി വാവേ വരും ഇൻസ്റ്റന്റ് പാട്ടിൽ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് അർജുൻ ആണ് കേട്ടോ. അർജുന്റെ കല്യാണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കല്യാണി സോങ് ആണ് അർജുൻ ചോദിച്ചിരിക്കുന്നേ. ഓക്കെ, അർജുന്റെ ലവറാണെന്ന് തോന്നുന്നു ഗൈസ് കല്യാണി. എനിവേ, അർജുന് വേണ്ടിയിട്ട് കല്യാണി സോങ് കൂടിയതെന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഹലിയഫം 90.4 ആണ്. കൂടെയുള്ളത് ഞാൻ അയില്യ.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ ദേ സമയം നോക്കുമ്പോൾ 1 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റഡി അക്ലാക്കിൽ നമുക്ക് അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് ഗായ്സ്. അടുത്ത പാട്ട് ആർക്കൊക്കെ വേണ്ടിയാണ് വരുന്നത്, ആരൊക്കെയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, അമിഷ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് കേട്ടോ. ആറ്റിൻ കരയോരത്ത് രസതന്ത്രം എന്ന സിനിമയിലെ നമ്മുടെ ലാലേട്ടിന്റെ മൂവി അല്ലേ. എനിക്ക് ഈ പാട്ട് വളരെ റിലേറ്റഡ് ആണ് കേട്ടോ, വളരെ കണക്റ്റഡ് ഒരു പാട്ടാണ്. ഞാൻ പണ്ടൊക്കെ ചെറിയ പ്രായത്തിൽ, ഇപ്പോഴും ഞാൻ ചെറുതാണ് എന്നാലും ഓക്കെ, ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഈ സാരിയൊക്കെ അമ്മയുടെ സാരി കടിച്ചു മാറ്റി സാരി കൊടുത്ത് നമ്മളിങ്ങനെ വെറുതെ ഇമാജിൻ ചെയ്ത് ഓരോരോ ഒരുപാട് പരിപാടിയൊക്കെ ചെയ്യുമല്ലോ. യെസ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു പാട്ട് ഇതായിരുന്നു. എന്റെ മനസ്സിൽ ഞാനായിരുന്നു ആ സമയത്തെ മീര ജാസ്മിൻ. ഏതാ റേഞ്ച് അല്ലേ. ഓക്കെ, എനിക്ക് ട്രോളിനുള്ള വക ഞാൻ തന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും അമിഷയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വെച്ചു കൊടുക്കണം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നു ാരാണ് നോക്കുകയാണെങ്കിൽ നന്ദനയാണ്. നന്ദന ചോദിച്ചിരിക്കുന്ന പാട്ട് ഒരു ഹിന്ദി ട്രാക്കാണ്, നമ്മുടെ എസ് ആർ കെയുടെ പാട്ടാണ് കേട്ടോ. തുജി ദേഖാ തോ യേ ജാനാസനം. യെസ്, വേറൊരു വരിയും ആ പാട്ടിൽ അറിഞ്ഞില്ലെങ്കിലും എല്ലാ 90s കിഡ്സിനും ഈ ഫസ്റ്റ് ലൈൻ ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവും അല്ലേ. നല്ല ഫെമിലിയർ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു പാട്ട് കൂടിയാണ്. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സ്ഥാപനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആലോ 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അപ്പോൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ സമയത്തെ 1 മണി കഴിഞ്ഞ് 38 മിനിറ്റിൽ നിന്ന് 39th മിനിറ്റിലേക്ക് ആ സൂചിത വേഗം അങ്ങ് പോയിട്ടുണ്ട്. ആയില്ലേ കൃത്യമായി എന്നെ നോക്കി എന്നാണ് ആ ക്ലോക്ക് വരെ എന്നോട് പറയുന്നേ. ഗായ്സ്, എന്ത് ചെയ്യാനാണ്? മങ്ങിയ കാഴ്ചകൾ കണ്ടുമെടുക്കാൻ കണ്ണടകൾ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കെട്ടിത്തുടങ്ങിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇനി വേ നമുക്ക് നെക്സ്റ്റ് പാട്ട്. അതെ, പതിയെ പതിയെ ഇങ്ങനെ വൈൻഡപ്പിലേക്കൊക്കെ അടുക്കുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ചുകൂടി പാട്ട് തന്നിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു പാട്ട് വരാൻ പോവാണ്. ചോദിച്ചിരിക്കുന്ന നിമിഷയാണ് തൃശ്ശൂരിൽ നിന്നും. ഓക്കെ, അപ്പൊ നിമിഷ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാറും ശ്രേയാ ഘോഷലും കൂടി ഒരുമിച്ച് പാടിയിട്ടുള്ള ലാലേട്ടൻ മൂവി മരയ്ക്ക് ഞാൻ കുറച്ചുകൂടി പാട്ട് തന്നിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് ഒരു പാട്ട് വരാൻ പോവാണ്. ചോദിച്ചിരിക്കുന്ന നിമിഷയാണ് തൃശ്ശൂരിൽ നിന്നും. ഓക്കെ, അപ്പൊ നിമിഷ ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട MG ശ്രീകുമാറും ശ്രേയാ ഘോഷലും കൂടി ഒരുമിച്ച് പാടിയിട്ടുള്ള ലാലേട്ടൻ മൂവി മരയ്ക്ക്.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദേ സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ദേ എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. എനിക്കറിയാം കുറേ പേർക്ക് ഇന്ന് പാട്ട് കിട്ടിയിട്ടില്ല, വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, മെസ്സേജ് അയച്ച പാട്ട് വന്നിട്ടില്ല, കുറേ കാര്യമെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരും വിഷമിക്കരുത്, സമയം എന്ന് പറയുന്നത് ഒരു പരിമിതിയുണ്ട് നമുക്കറിയാല്ലേ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും പാട്ടുകളൊന്നും കിട്ടാത്തത്. സാരില്ല കേട്ടോ, നെക്സ്റ്റ് ഡേ ഉറപ്പായിട്ടും നിങ്ങൾക്കും പാട്ട് കിട്ടും. അങ്ങനെയല്ലേ, ഒരു അവസരം പോയ അടുത്ത 100 അവസരങ്ങൾ നമുക്ക് വേണ്ടിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പാട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. ചുമ്മാ ഞാൻ പോകുന്നില്ല, പോകുന്നതിന് മുൻപ് 2-3 പാട്ടൊക്കെ തന്നിട്ട് തന്നെ ഞാൻ അങ്ങ് പോകുന്നുള്ളൂ. നെക്സ്റ്റ് സോങ് വരുന്ന ജഹാ സോങ് പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദിന്റെ മെസ്സേജ് ആണ്. അപ്പൊ എനിക്ക് ജഹയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടുണ്ട്, അത് തന്നെ ഞാൻ വെച്ചുതരാം കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്, ഈ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ അമലാണ്. ലോക സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോകയിലെ നീയേ പുഞ്ചിരി, തീർച്ചയായിട്ടും അമലിന് വേണ്ടി ആ ഒരു പാട്ട് വെച്ചരാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് മാധവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ടാണ്, വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ പാട്ട്. അങ്ങനെ 3 പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ ബാക്ക് ടു ബാക്ക് ആയിട്ട്. അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ഇപ്പൊ മാത്രമേ ടാറ്റാ ബൈ ബൈ പറയുന്നുള്ളൂ. ഇനിതേ കുറച്ച് സമയം ആകുമ്പോൾ, കൃത്യം 2 മണിയാകുന്ന സമയത്ത് ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് ഹീര ജോയിൻ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ അറിയണ്ടേ, അതിനുവേണ്ടി ഡോക്ടർ അഹലിയുമായിട്ട് 3:30 സമയത്ത് സുനിലും വരും. പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സുമായിട്ട് 4 മണിയാകുന്ന സമയത്ത് 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോ അതുവരെ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയോ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട്

തന്റെ അതുല്യമായ സംഗീത മാധുര്യത്തോടെ പതിറ്റാണ്ടുകളായി വിസ്മയിപ്പിക്കുന്ന മഹാനായ സംഗീത സംവിധായകൻ. ആയിരക്കണക്കിന് ഗാനങ്ങൾ, നൂറുകണക്കിന് സിനിമകൾ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ പ്രതിഭ. ഇസൈജ്ഞാനി ഇളയരാജയെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നാടൻ സംഗീതവും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതവും ഒക്കെ അതുല്യമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കോമ്പോസിഷനോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. തെൻട്രലെ എന്നെ തൊടു എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും ഉമാരമണനും ചേർന്ന് പാടിയ കണ്ണനെ നീ വരെ കാത്തിരുന്നേ എന്ന പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയായിരിക്കണം ഒരു പാട്ട് എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഒരു പൂ വിരിയുന്നത് പോലെ. ഒരു പൂ വിരിയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ആ കുളിർമ, അതൊക്കെ ആ പാട്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണെങ്കിലും ഓരോ തവണ അത് കേൾക്കുമ്പോഴും ഒരു പൂ വിരിയുന്ന പോലെ ഉള്ള ഒരു സൗന്ദര്യം ആ പാട്ടിനുണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിന്റെ ലോകത്ത് അറിവുകൾ അവസാനിക്കുന്നില്ല, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കുട്ടിയെ പോലെ പിന്നെയും പിന്നെയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അതുല്യമായ ഒരു മ്യൂസീഷ്യനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉൻ കണ്ണിൽ നീർ വിഴുന്നാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട്, വൈരമുത്തുവിന്റെ വരികൾ, കണ്ണിൽ എന്ന കാർകാലം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ, അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഇസൈന്യാനി ഇളയരാജയുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നല്ലൊരു മ്യൂസിഷ്യനായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടുകയും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പാട്ടുകൾ കേട്ടു തുടങ്ങുന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു മ്യൂസിക്കൽ ടേസ്റ്റ് വളർത്തിയെടുക്കുന്നതിൽ ചേട്ടന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ചേട്ടന്റെ ഹാർമോണിയം ചേട്ടൻ അറിയാതെ എടുത്തു വായിക്കുന്നതും അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നതും ആ കുഞ്ഞു മനസ്സിൽ സംഗീതം പതുക്കെ പതുക്കെ ഒരു ചെടിയായി വളരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു ആക്ച്വലി. അങ്ങനെ ആ മാന്ത്രികൻ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. അക്കൂട്ടത്തിലെ നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആൺപാവം എന്ന സിനിമയിൽ കുയിലേ കുയിലേ പൂങ്കുയിലേ എന്ന ഗാനം. മലേഷ്യ വാസുദേവനും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇസൈഞാനി ഇളയരാജയ്ക്ക് അച്ഛൻ വെച്ചിരുന്ന പേര് മറ്റൊന്നായിരുന്നു, ജ്ഞാനദേശികൻ. പിന്നീട് സ്കൂളിലേക്ക് വന്നപ്പോൾ പേരൊന്നും കൂടെ ഒന്ന് ചുരുക്കി രാജയ്യ. പിന്നീടാണ് ഇളയരാജ എന്ന പേരുണ്ടാവുന്നത്. അന്ന് കാലത്ത് വീട് പണിയുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കാട്ടിൽ നിന്ന് മുള വെട്ടിക്കൊണ്ടുവരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലേറ്റവും പാകപ്പെട്ട ഒരു മുളയെടുത്ത് ഒരു ഓടക്കുഴൽ പോലെ അതിനെ വെട്ടിയൊതുക്കി, ഓടക്കുഴലിന്റെ രൂപം ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ കൃത്യമായി അതിൽ ഓരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം വായിക്കുമായിരുന്നു. പക്ഷെ ഓരോ ദ്വാരത്തിനും ഇടയിൽ എത്ര അകലമുണ്ടാകണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തനിക്ക് പറ്റുന്ന പോലെ ആ ഓടക്കുഴൽ ഉണ്ടാക്കി വായിക്കുമ്പോഴും അത് കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് വായിച്ചിരുന്നത്. ഇവിടെയാണ് സംഗീതം ഒരു ജന്മസിദ്ധമായ കലയാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ലോകം അംഗീകരിക്കുകയും ഹൃദയങ്ങളോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകളും നമുക്ക് സമ്മാനിച്ചു. കേളടി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബി പാടിയ മറ്റൊരു ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ, മണ്ണിൽ ഈന്ത കാതലൻട്രി. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹലി FM-ൽ നിങ്ങളോടൊപ്പം RJ ഹീര.

എന്നാണ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇളയരാജ എന്ന കുട്ടിരാജയ്ക്ക്. ഒരു ദിവസം ചേട്ടന്റെ ട്രൂപ്പിലെ ഹാർമോണിയം വായിക്കുന്ന ആളും ചേട്ടനുമായി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അന്ന് പുതിയൊരു ഹാർമോണിയം വായിക്കുന്നയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പട്ടണത്തിൽ പോയി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ 3 ദിവസം എടുക്കും. തൊട്ടടുത്ത ദിവസമുള്ള ഒരു പരിപാടിക്ക് ആര് ഹാർമോണിയം വായിക്കും എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ അമ്മ പറയാണ്, അനിയൻ നന്നായി വായിക്കുമല്ലോ, ഇളയരാജയെ കൊണ്ടുപോക്കോളൂ എന്ന് പറയാണ്. ചേട്ടൻ അമ്പരന്തു, ഇവൻ ഹാർമോണിയം വായിക്കോ? പിന്നെന്താ, നീ ഇല്ലാത്ത സമയത്ത് അവൻ വായിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ 12 വയസ്സ് പ്രായമുള്ള പയ്യൻ ആ ട്രൂപ്പിലെ പല ഗാനങ്ങളും കേട്ട് പഠിച്ച് ഹാർമോണിയത്തിൽ എവിടെയൊക്കെയോ പ്രാക്ടീസ് ചെയ്തതിന്റെ ഓർമ്മയിൽ അന്ന് സ്റ്റേജിൽ കയറുകയാണ്. ഒരുപാട് പേര് ആ കഴിവ് കണ്ട് അന്ന് ഇളയരാജ എന്ന കുഞ്ഞുരാജയെ കെട്ടിപ്പിടിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ നിന്ന് 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇളയരാജയുണ്ടാകാനുള്ള ആ മൊമെന്റ്, നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സംഭവിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഗാനങ്ങൾ. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് മൺവാസന. SPBയും ജാനകിയും ചേർന്ന് പാടി വൈരമുത്തുവിന്റെ വരികൾ പൊത്തിവെച്ച മല്ലികൈമുട്ട്. ഈ പാട്ട് കേൾക്കാതെ എങ്ങനെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും അല്ലെ? ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RG

ഇസൈഞാനി ഇളയരാജയുടെ സംഗീതത്തിൽ ഫോക്ക് സോങ്ങിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. തനത് നാടൻ കല എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് നാടൻ കലയും ഇസൈഞാനിയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസൈഞാനി ജീവിച്ചത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പാടത്ത് പണിയെടുക്കുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും ഒക്കെ പാടാനായി ആ നാട്ടിലുള്ള പലർക്കും പല പാട്ടുകളുണ്ടായിരുന്നു, പല പാറ്റേണിലുള്ള പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകളെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഇസൈഞാനിക്ക് ഫോക്ക് സോങ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഫോക്ക് സോങ്ങുകൾ ഉണ്ടെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നതും ഒരേ ഒരു പാട്ടാണ്, കരകാട്ടക്കാരൻ എന്ന സിനിമയിൽ SPB പാടിയ ഗംഗയമരന്റെ മ്യൂസിക്കിലുള്ള മാങ്കുവിലെ പൂങ്കുവിലെ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര.

ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ഇളയരാജയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും? അതിന് വന്ന ഉത്തരം, സ്വന്തം മൈൻഡ് എന്നാണ്. മൈ മൈൻഡ് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്, ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കണമെങ്കിലും നല്ലൊരു മൈൻഡ് വേണ്ടേ? ആ മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നല്ല ക്രിയേഷൻസ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെയാണ് ഇളയരാജ എന്ന മ്യൂസീഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തെപ്പറ്റി നല്ല ധാരണയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നല്ലൊരു ധാരണയുണ്ട്. നല്ലൊരു പാട്ടാണ് അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. മെട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗംഗയമരന്റെ വരികൾക്ക് ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു പാട്ട്, മെട്ടി ഉലി കാട്രോട്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീരാം.

0: തരത് പാരുകടി. ആക്ച്വലി ചെയ്ത പാട്ടുകളിൽ രോമാഞ്ചം തരുന്ന പാട്ട് ഏതാണ്? അങ്ങനെ ഒരു ഫോക്സ് സോങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഉണ്ട്, അത് ഈ പാട്ടാണ്. ആന എങ്ങനെയാണോ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ ലെവലായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ആന എങ്ങനെയാണോ നടക്കുന്നത് അതുപോലത്തെ ഒരു ട്യൂൺ, അങ്ങനെയാണ് ഈ പാട്ടുണ്ടാവുന്നത്. അപ്പൊ ആന ഇങ്ങനെ ആടി ആടി വരുന്നതിനനുസരിച്ച് യാനവരുവത പാരുംകടി, അങ്ങനെ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഒരു പാട്ടാണ് എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പൊ നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ പാട്ടിലും തൻ്റെതായ ഒരു മാജിക് സൂക്ഷിക്കുന്ന ഒരു മാന്ത്രികൻ എന്ന് തന്നെ പറയണം. ഇസൈ, ഞാൻ ഇളയരാജയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാക്കിച്ചട്ട എന്ന സിനിമയിലെ എസ് പി ബി പാടിയ ഒരു പാട്ട് സിംഗാരി സരക്ക്, നല്ല എനർജറ്റിക് ആയ ഈ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ അവസാനിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: വാഴപ്പഴ തോലുരിച്ച് പാനയില ഊറ വച്ച് വാണലിൽ റാപ്പകല കാച്ചിങ്ക വച്ചിരുക്ക് പാത്താലേ തണ്ണി വരും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: എംപി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാ.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എംപിയർ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: വെരി ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുമിൽ. നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീടുകളിലെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ നേരിടുന്ന വലിയൊരു സങ്കീർണമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. എന്താണെന്നറിയോ? ഉറക്കക്കുറവ്. പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഉറക്കമില്ല, രാത്രി ഒന്നും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ല, രാത്രി 2 മണിക്ക് എഴുന്നേറ്റതാണ്, പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, കുറേ എഴുന്നേറ്റിരുന്നു, എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പരാതികളൊക്കെ നിങ്ങളുടെ വീട്ടിലെ അച്ഛനമ്മമാരും പറയാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പല വീടുകളിലും ഇങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ട് കേട്ടോ. പ്രായമായവര് പകൽ സമയത്ത് കസേരയിലിരുന്ന് ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്നുണ്ടാവും. എന്നാൽ രാത്രി ഒരു 11 മണിയോ 12 മണിയോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറക്കം കിട്ടില്ല. അവര് വീടിനകത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യും. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം കുറയും മോനെ എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അല്ലെ. അതൊക്കെ സ്വാഭാവികമായിട്ട് വിട്ട് കളയാറാണ് പതിവ്. ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നും പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. അതൊക്കെ സ്വാഭാവികമായൊരു കാര്യമാണ്, അത് നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ ഒരുപാട് അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ സ്വാഭാവികമായി വിടേണ്ട ഒരു കാര്യമാണോ ഇത്? ഇതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള ശാരീരിക മാനസിക കാരണങ്ങളുണ്ട്. ശരീരത്തിലെ സ്ലീപ്പ് ഹോർമോണുകളുടെ വ്യതിയാനവും പകൽ സമയത്തെ വ്യായാമക്കുറവും ഒറ്റപ്പെടലും ഒക്കെയാണ് ഇതിന് കാരണം. പ്രായമായവരുടെ ഈ ഉറക്കമില്ലായ്മ അവരുടെ BP കൂട്ടാനും ഓർമ്മക്കുറവിലേക്ക്, അതായത് ഡിമെൻഷ്യയിലേക്ക് നയിക്കാനും കാരണമാകും. ഇന്ന് നമ്മൾ ഡോക്ടർ അഹല്യയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു അവസ്ഥ മാറാനായിട്ട് സഹായിക്കുന്ന സ്ലീപ്പ് ഹൈജീൻ അഥവാ നല്ല ഉറക്കത്തിനായുള്ള ശീലങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയുള്ള പ്രായമായവർ ഉറക്കമില്ല, രാത്രി ഉറക്കം കിട്ടുന്നില്ല, അവരാണെങ്കിൽ പകൽ ഉറങ്ങുന്നും ഉണ്ടാവും, ഉറക്കം തൂങ്ങുന്നും ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യ മുഴുവൻ കേൾക്കുക. ഇപ്പോൾ ഒരു പാട്ട് വരുന്നു, പാട്ടിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രായമായവരിലെ ഉറക്കക്കുറവിനെ കുറിച്ചാണ് അല്ലെ, ഉറക്കമില്ലായ്മയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അവർക്ക് രാത്രി ഉറക്കം വരാത്തത്? അതാദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, മെലറ്റോണിന്റെ കുറവാണ്. നമ്മുടെ ശരീരത്തെ കൃത്യസമയത്ത് ഉറക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. പ്രായമാകുമ്പോൾ തലച്ചോറിലെ ഈ ഹോർമോണിന്റെ ഉൽപ്പാദനം സ്വാഭാവികമായിട്ടും കുറയും. ഇത് ഉറക്കത്തിന്റെ ആഴം കുറയ്ക്കുന്നു. പിന്നെ പകൽ ഉറക്കമാണ്, ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. പകൽ സമയത്ത് പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ അവർ ടി വിക്ക് മുന്നിലോ കസേരയിലോ ഇരുന്ന് ഏകദേശം 1 മുതൽ 2 മണിക്കൂർ വരെ അങ്ങ് ഉറങ്ങിപ്പോകും. ഇത് രാത്രിയിലെ ഉറക്കത്തിന്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. ഇനി അസുഖങ്ങളും മരുന്നുകളും. ഈ പ്രായമായവർക്കുണ്ടാകുന്ന സന്ധിവാദം, മൂത്രമൊഴിക്കാനുള്ള ഇടവിട്ടൽ, ഒരു മുട്ടൽ, ഹൃദ്രോഗങ്ങൾ, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ എന്നിവ രാത്രി ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ഈ പ്രശ്നം മാറ്റാനായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ലീപ്പ് ഹൈജീൻ. അതെന്താണെന്ന് പറയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. നമ്മൾ ഇങ്ങനെ സ്ലീപ്പ് ഹൈജീനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത് ഡോക്ടർ അഹല്യയിൽ പാട്ടിന് മുന്നേ, അല്ലെ? എന്താണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞുതരാം. നമ്മുടെ കിടപ്പുമുറയും ഉറങ്ങുന്ന ശീലവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് സ്ലീപ്പ് ഹൈജീന്റെ മീനിങ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പ്രായമായവർക്കായിട്ട് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പറഞ്ഞുതരാം. ഒന്ന്, കൃത്യമായ ഉറക്കമാണ്. രാത്രി ഉറക്കം വന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ദിവസവും ഒരേ സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി 9:30 അല്ലെങ്കിൽ 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് കിടക്കാനും രാവിലെ ഒരേ സമയത്ത് 5 മണിക്കോ 6 മണിക്കോ അങ്ങനെ ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ശീലിക്കുക. ഇത് ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ കൃത്യമാക്കും. പിന്നെ കിടപ്പുമുറിയുടെ അന്തരീക്ഷമാണ്. ഉറങ്ങുന്ന മുറി എപ്പോഴും ശാന്തവും അതുപോലെ തന്നെ ഇരുട്ടുള്ളതും നേരിയ തണുപ്പുള്ളതുമായിരിക്കണം. മുറിയിൽ വലിയ വെളിച്ചമുള്ള ലൈറ്റുകളൊക്കെ ഒഴിവാക്കണം. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കണേ. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ, TV എന്നിവ കാണുന്നത് നിർത്തണം. ഇവയിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഹോർമോണിനെ നശിപ്പിക്കും. പിന്നെ കിടക്ക ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളതാണ്. കട്ടിലിരുന്ന് പത്രം വായിക്കുക, സംസാരിക്കുക ഇതൊന്നും ചെയ്യരുത്. കിടക്കയിൽ കിടന്നു കഴിഞ്ഞാൽ തലച്ചോറിന് ഇനി ഉറങ്ങാനുള്ള സമയമായി എന്നൊരു സിഗ്നല് കിട്ടണം. ഇനി ഈ പ്രായമായവരിൽ ഉറക്കം വീണ്ടെടുക്കാനായിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ചില ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ക്രിയേറ്റീവ് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ മനുഷ്യരായിട്ടുള്ള ഡെൻമാർക്കുകാർ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ലൈഫ് സ്റ്റൈൽ മാജിക് ആണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അതിനെയാണ് അവർ എന്ത്

0: 360 degree.
1: Endani, hi again. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. എന്താണ് ഈ ഹൈഗേ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ഹൈഗേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹൈഗേ എന്നാൽ ലളിതമായി പറയുകയാണെങ്കിൽ മനസ്സിന് അങ്ങേയറ്റത്തെ സമാധാനവും ആശ്വാസവും ഒക്കെ നൽകുന്ന ഒരു അന്തരീക്ഷം സ്വയം ഉണ്ടാക്കിയെടുക്കുക, ക്രിയേറ്റിംഗ് എ വാം കോസി അറ്റ്മോസ്ഫിയർ എന്നതാണ് ഇതിന്റെ ഒരു അർത്ഥം കേട്ടോ. അതായത് ഡെൻമാർക്കിൽ കടുത്ത തണുപ്പും ഇരുണ്ട കാലാവസ്ഥയും ഉള്ളതുകൊണ്ട് അവർ വീടിനുള്ളിൽ ഇരുന്ന് തങ്ങളുടെ മാനസിക സന്തോഷം കൂട്ടാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തൊരു സംസ്കാരമാണ് ഇത് എന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് വലിയ പണമോ അല്ലെങ്കിൽ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതത്വവും സമാധാനവും ഫീൽ ചെയ്യുന്നു, അതിലാണ് ഇതിൻ്റെ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നത്. നല്ലൊരു കപ്പ് ചൂട് ചായ കയ്യിൽ പിടിച്ച് പ്രിയപ്പെട്ടൊരു പാട്ടും കേട്ടിരിക്കുന്ന ആ ഒരു കുഞ്ഞു നിമിഷമുണ്ടല്ലോ, അതിനെയാണ് ഹൈഗേ എന്ന് പറയാറ്. അതായത് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ ഈ വലിയ വലിയ ടാസ്കുകളും വലിയ വലിയ ഹെവി പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇടയിൽ പെട്ട് ശ്വാസം മുട്ടുന്ന നമ്മുടെ മനസ്സിന് വലിയൊരു റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളതാണ്. നമ്മുടെ വീടുകളെ എങ്ങനെ ഒരു ഹൈഗേ സോൺ ആക്കി മാറ്റാം, ആ ഒരു കാര്യമാണ് ഇനി 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് മാറ്റ കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ ആ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് പോവാം ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹ്ലി ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Creating a cozy space. എങ്ങനെ? വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഒരു കോസി സ്പേസ് നമ്മുടെ മുറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഹൈഗിയ ലൈഫ് സ്റ്റൈൽ നമ്മുടെ മുറിയിൽ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അതിനായി ആദ്യം ചെയ്യേണ്ടത് മുറിയിലെ കടുത്ത ട്യൂബ് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യുക എന്നതാണ്. പകരം എന്ത് ചെയ്യുക? പകരം കുറഞ്ഞ വെളിച്ചം തരുന്ന ചെറിയ മഞ്ഞ ലൈറ്റുകളോ വാം ലൈറ്റ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുഗന്ധം പരത്തുന്ന മെഴുകുതിരികളോ സെന്റഡ് കാൻഡിൽസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈ കുഞ്ഞു മാറ്റം മുറിയിലെ മൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. രണ്ടാമതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളും കുഷ്യനുകളും ഒക്കെ ബെഡിൽ ഉപയോഗിക്കാം. നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു സുഗന്ധരുന്ന കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കട്ടിലിൽ ചാരിയിരുന്ന് പുതപ്പ് പുതച്ച് നല്ലൊരു പുസ്തകം വായിക്കാനോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരു സിനിമ കാണാനുള്ളൊരു കുഞ്ഞു കോസി കോർണർ നിങ്ങളുടെ റൂമിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം പക്കാ കംഫർട്ടബിൾ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ തലച്ചോറ് എന്ത് ചെയ്യും? വലിയ രീതിയിൽ റിലാക്സ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുള്ളതാണ്. അപ്പോൾ ഓഫീസിലെ കടുത്ത ഇമെയിലുകളും അല്ലെങ്കിൽ ഡെഡ്ലൈനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തൽക്കാലത്തേക്ക് മറക്കാനായിട്ട് ഈ ഒരു അന്തരീക്ഷം നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നുള്ളതാണ്.

0: 360 degree. കേട്ടുകൊണ്ടിരിക്കുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുണ്ട് ഞാൻ ആയില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ അടുത്തൊരു ടിപ്പ് എന്താണ്, ഹൈഗിയ ഫുഡും കംഫർട്ട് ഡ്രിങ്കും എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. അതായത് എന്താണെന്നറിയോ, ഈ ഹൈഗിയ ലൈഫ് സ്റ്റൈലില് ഭക്ഷണത്തിന് വലിയൊരു സ്ഥാനം വരുന്നുണ്ട്. നമ്മൾ ഡയറ്റ് നോക്കുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വീക്കെൻഡുകളിൽ ഒരു കുറ്റബോധവും കൂടാതെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ചില കംഫർട്ട് ഫുഡുകൾ കഴിക്കാനായിട്ടാണ് ഹൈഗിയ അനുവദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വലിയ റെസ്റ്റോറൻറ്റിലെ ആഡംബര ഭക്ഷണങ്ങളൊന്നും അല്ലാട്ടോ ഇത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല ചൂടുള്ള കട്ടൻ ചായയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ആവാം. അപ്പൊ അതിന് കൂടെ അമ്മ ഉണ്ടാക്കി തരുന്ന കുഞ്ഞു കുഞ്ഞു പലഹാരം അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടല്ലോ, അതാണ് ഹൈഗിയ ഫുഡ് എന്ന് പറയുന്നത്. അതായത് ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കണം. ഫോൺ നോക്കിക്കൊണ്ട് വെറുതെ ഭക്ഷണം വിഴുങ്ങുന്നതിന് പകരം ഓരോ ഇറക്കത്തിലും അതിന്റെ ചൂടും രുചിയും ഒക്കെ അറിഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ സമാധാനത്തിൽ ഫുഡ് കഴിക്കുക. ഇത് നമ്മുടെ മനസ്സിന് വലിയൊരു തൃപ്തി ശരിക്കും നൽകുന്നുള്ളതാണ്. അതെന്തുകൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലാവാത്തതെന്നറിയോ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന രീതി അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ വളരെ ധൃതിയിൽ വെപ്രാളത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിരിക്കും ഫോൺ നോക്കി ടി വി നോക്കി അതും എന്തൊക്കെയോ നമ്മളിങ്ങനെ വാരി വലിച്ച് കഴിക്കുക അല്ലേ. അതല്ല, റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആ ഫുഡിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഹൈഗിയയിൽ പറയുന്ന ഒരു കാര്യം അതാണ്
1: കേട്ടോ.
2: ഇടിമൂടിയും

360 degree. ഇനി നമ്മൾ ഡിജിറ്റൽ വേൾഡിനും ചെറിയൊരു അവധി കൊടുക്കാൻ പോവാണ്. അതെന്താണ് ഹൈഗെയിൽ പറയുന്ന ലൈഫ് സ്റ്റൈൽ നോക്കിയാലോ. അപ്പോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. 360 degree ഒപ്പം ഉള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഹൈഗെയിൽ വീക്കെൻഡ് പരീക്ഷിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് ഒരു കുഞ്ഞ അവധി കൊടുക്കുക എന്നതാണ്. ഓഫീസിലെ ലാപ്ടോപ്പും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ 2 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ അതിൽ മണിക്കൂറുകളോളം നമ്മൾ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലെ. ആ സമയത്ത് ശരിക്കും നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് അനാവശ്യമായ വിവരങ്ങളാണ്. അത് നമ്മുടെ സ്ട്രെസ് കൂട്ടുകയുള്ളൂ, ഒരിക്കലും കുറയ്ക്കില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സൂത്തിങ് ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കേൾക്കാം അല്ലെ. ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മുടെ മനസ്സിന് യഥാർത്ഥത്തിൽ ഒരു ഒരു റെസ്റ്റ് ലഭിക്കുന്നേ, ഒരു വിശ്രമം ലഭിക്കുന്നുണ്ടാവാം. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഇരട്ടി ഊർജ്ജത്തോടെ ജോലി ചെയ്യാനായിട്ട് ഇത് നമ്മളെ നല്ല രീതിയിൽ പ്രാപ്തരാക്കി മാറ്റും എന്നൊരു കാര്യമാണ് കേട്ടോ.

അങ്ങനെ അടുത്ത ടിപ്പിന്റെ സമയമായിരിക്കാണ് ഇന്ന് ഹൈഗിയർ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് നമ്മൾ 360 ഡിഗ്രിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ആ ഒരു ടിപ്പ്, ഹൈഗിയർ എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കാൻ മാത്രമുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന കുറച്ച് പ്രിയപ്പെട്ട മനുഷ്യർക്കൊപ്പം സമയം ചെലവഴിക്കുന്നത് കൂടിയാണ് ഈ ഒരു ഹൈഗിയർ. ഒരുപാട് ആളുകളുടെ വലിയൊരു പാർട്ടിയൊന്നും അല്ല കേട്ടോ. പകരം എന്ത് ചെയ്യാം, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ, അങ്ങനെ നിങ്ങളുടെ വളരെ ഒരു ക്ലോസ് സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സ്മോൾ സർക്കിളിനൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്ന് ആ ഒരു പഴയ കോളേജ് കാലത്തെ കഥകൾ പറയുക, ലളിതമായ എന്തെങ്കിലും ബോർഡ് ഗെയിമുകൾ കളിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഴയ സിനിമ കാണുക. ഇവിടെ ഒരു ഈഗോക്കോ അല്ലെങ്കിൽ വലിയ വലിയ ചർച്ചകൾക്കൊന്നും സ്ഥാനമില്ല, പകരം പരസ്പരം സ്നേഹവും സുരക്ഷിതത്വവും പങ്കുവെക്കുക മാത്രമാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്യാത്ത, നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ കൂടെയുള്ള ഇത്തരം നിമിഷങ്ങളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ ഒറ്റപ്പെടലിനെ ഇല്ലാതാക്കാനായിട്ട് വലിയ രീതിയിൽ സഹായിക്കുന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈഗിയർ വേഴ്സസ് ലേസിനെസ്. കാരണം ഇതൊരു ലേസിനെസ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ടാവും കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ. അപ്പോൾ നമുക്ക് ഹൈഗിയർ വേഴ്സസ് ലേസിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഖിൽ എഫ് എം 90.4. കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. അപ്പോ ഹൈ കെ വോയിസസ് ലിസണേഴ്സ്, ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം അല്ലെ, ഇത് വെറും ഒരു മടിയല്ലേ, വീക്കെൻഡിൽ ഇങ്ങനെ വെറുതെ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനിപ്പോ പ്രത്യേകിച്ച് ഒരു പേരിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ തോന്നും. എന്നാൽ മടിയും ഹൈഗയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് മടി എന്ന് പറയുന്നത് ഒരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ. എന്നാൽ ഹൈഗേ എന്ന് പറയുന്നത് ബോധപൂർവം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹീല് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. മൈൻഡ്ഫുൾ റിലാക്സേഷൻ, നമ്മൾ അധ്വാനിക്കുന്ന മനുഷ്യരാണ് അല്ലെ, അതുകൊണ്ട് തന്നെ കൃത്യമായ വിശ്രമം നമ്മുടെ അവകാശമാണ് എന്ന തിരിച്ചറിവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഹൈഗേ. ആഴ്ചയുടനീളം നന്നായി ജോലി ചെയ്തതിന് ശേഷം സ്വയം നൽകുന്ന ഒരു കുഞ്ഞു സമ്മാനമായിട്ടാണ് നിങ്ങൾ ഇതിനെ ശരിക്കും കാണേണ്ടത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ വീക്കെൻഡ് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആർക്കും ഒരു മടുപ്പ് തോന്നില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ.

0: 360 degree.
1: യെസ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഈ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈക്കേയെ പറ്റിയിട്ടാണല്ലേ. സന്തോഷം എന്ന് പറയുന്നത് എപ്പോഴും വലിയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വില കൂടിയ യാത്രകളിലോ ഒക്കെ മാത്രം ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, നമ്മുടെ വീടിനുള്ളിലെ ഇത്തരം കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങളെ ഇത്രത്തോളം ഭംഗിയായി നമുക്ക് മാറ്റിയെടുക്കാം. അതിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് അല്ലെ. അതാണ് ഈ ഡെൻമാർക്കുകാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ഈ വരുന്ന ശനിയും ഞായറൊക്കെ പുറത്തു പോയി തിരക്കിൽപ്പെടുന്നതിന് പകരം വീട്ടിലൊരു കുഞ്ഞു ഹൈക്കേ കോസി വീക്കെൻഡ് പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കാം. മുറിയിലെ ലൈറ്റുകൾ മാറ്റി ഒരു കപ്പ് ചായയുമായി സ്വസ്ഥമായി ഇരുന്ന് ജീവിതത്തെ ഒന്ന് ആസ്വദിക്കുക. അപ്പൊ എന്തായാലും ഈ വ്യത്യസ്തമായ ഡാനിഷ് ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് പറയണം. അപ്പൊ നമുക്ക് വീണ്ടും 360 degree വീണ്ടും മറ്റൊരു ക്രിയേറ്റീവ് വിഷയവുമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജ് ആയ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മതഭേദം.

പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: അഹല്യ FM 90.4.

ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. അഹല്യ FM 90.4. It's rhythm of Palakkad.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Listen without break with Ahalya FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അയ്യോ അയ്യോ അയ്യോ
1: എന്താടാ
0: അയ്യോ മാല പോയി
1: ഇവന്റെ പോക്കറ്റിലുണ്ടോ
0: ഈശ്വര മാല എവിടെ പോയി.

യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ

0: യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: അഹല്യ FM 90.4. It's Rhythm of Palakkad.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: Listen without break with Ahalya FM 90.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പിആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണെന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇറങ്ങി. ഫെൻസിംഗ് എന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശപ്പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00 പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി.
6: தமிழை பற்றி பேச கேட்க ரசிக்க ரெடியா? தமிழ் வார்த்தைகள், சுவாரஸ்யமான கதைகள், தமிழுக்கு பெருமை சேர்த்த மனிதர்கள் மற்றும் உங்களுக்கு பிடித்த பாடல்களுடன் வருகிறது உங்கள் புதிய நிகழ்ச்சி. இது நம்ம நேரம் வித் ஆர்ஜி ஹீரா ஆன் அஹலி எஃப்எம். திங்கள் முதல் வெள்ளி வரை மாலை 7 முதல் 8 மணி வரை. மிஸ் பண்ணாம கேளுங்க. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
7: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
8: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഇതുവരെ തീർന്നില്ലേ, പെട്ടെന്ന് തീർത്തു കഴിഞ്ഞാൽ അടുത്ത പണി തരാം.
1: ഏത് നേരവും തീർന്നില്ലേ തീർന്നില്ലേ തീർന്നില്ലേ എന്ന് തീരാ. ഞാനിത് തിന്നുമല്ല, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് കഴിയണ്ടേ? എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി, അങ്ങനെ മതിയായിരുന്നു. ആ ഒരു ഓർഡർ അല്ലേ നമ്മൾ ഇത്ര നാൾ പഠിച്ചു വന്നത്. പിന്നിപ്പോ എന്താ ഈ ടൈപ്പിങ്ങിന് മാത്രം ഇങ്ങനെ ഒരു മാറ്റം? മൊത്തത്തിലൊരു ഓർഡർ മാറ്റിയിട്ടുള്ള കളികള്.
0: ഓ, അതാണോ വലിയ കാര്യം? ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതായത് ഈ പറഞ്ഞ എ ബി സി ഡി എഫ് ജി ആ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരുന്നു കീബോർഡ്. പക്ഷേ ഈ ടൈപ്പിംഗ് ജോലി ചെയ്യുന്നവർക്ക് ഇത് വളരെ എളുപ്പമായി മാറി. അവര് അവരുടെ ജോലി വളരെ സ്പീഡിൽ ചെയ്ത് തുടങ്ങിയപ്പോ ടൈപ്പ് റൈറ്ററിലെ മെറ്റൽസ് തമ്മിൽ കൂട്ടിയിടിച്ച് കംപ്ലൈന്റ് ആവാനായിട്ട് തുടങ്ങി. അങ്ങനെ മെഷീൻസ് കംപ്ലൈന്റ് ആവാതിരിക്കാനും അതുമൂലം കമ്പനിക്ക് നഷ്ടമാവാതിരിക്കാനും അതുമാത്രമല്ല ടൈപ്പിംഗ് ജോലി കുറച്ച് സ്ലോ ആക്കാനും വേണ്ടിയിട്ടാണ് ക്രിസ്റ്റഫർ ലാദം ഷോൾസ് ഇങ്ങനെ ഒരു കീബോർഡ് കണ്ടുപിടിച്ചത്. ഓർഡർ തെറ്റിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാലോ?
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25th സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ഇത് നമ്മ നേരം.
5: ஒவ்வொரு ஊருக்கும் ஒரு கதை, ஒவ்வொரு வார்த்தைக்கும் ஒரு அர்த்தம், ஒவ்வொரு பாடலுக்கும் ஒரு நினைவு இருக்கு. இந்த மாதிரி தமிழ்நாட்டை பத்தி நிறைய சுவாரஸ்யமான இடங்கள், புகழ்பெற்ற மனிதர்கள், அழகான தமிழ் வார்த்தைகள், மறக்க முடியாத அந்த பாடல், மூவிஸ் எல்லாத்தையும் பத்தி நாம பேச போறோம். வணக்கம் மக்களே, திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ ஆன் அஹல்யா FM. சோ இன்னைக்கு நாம கேட்க போற முதல் பாடல் வந்து பச்சை நிறமே பாடல். எஸ், இந்த பாடல் வந்து எனக்கு ரொம்ப ஃபேவரேட். ஏன்னா தமிழ்நாட்டை பத்தி யோசிக்கும் போது தமிழ்நாடு வரலாறு, கலாச்சாரம், வார்த்தைகள் மற்றும் சுவாரஸ்யமான கதைகள் பற்றி பேசும்போது இந்த பாட்டை பிளே பண்ணாம என்னால எப்படி நிம்மதியா இருக்க முடியும்? எஸ், இந்த சாங் ஏ ஆர் ரஹ்மான் கம்போஸ் பண்ண பச்சை நிறமே சாங்கோட நம்ம ஷோ நாம ஆரம்பிக்க போறோம். திஸ் இஸ் அஹல்யா FM அண்ட் திஸ் இஸ் ஆர்ஜி ஹீரா வித் யூ.

0: Your moment is waiting.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. Shaka like a baby, shaka like a baby.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്റ്റോറി ഓഫ് ലൈഫ്.
0: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ എപ്പോഴും പലരോടും വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടാറുണ്ടല്ലേ. ചില മനുഷ്യർ നമ്മളോട് ചെയ്ത ചതികളും നമ്മളെ വേദനിപ്പിച്ച വാക്കുകളെയും ഒക്കെ ഓർത്ത് ആ ദേഷ്യം നമ്മൾ വർഷങ്ങളോളം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാറുണ്ട്. അവനോട് എനിക്കിപ്പോഴും ആ ഒരു ദേഷ്യമുണ്ട്, പകയുണ്ട്. സമയം വരുമ്പോൾ ഞാൻ അതിന് പലിശ സഹിതം അങ്ങ് കൊടുക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ആ ദേഷ്യം നമ്മളിങ്ങനെ ഉള്ളിലിങ്ങനെ വല്ലാതെ വളർത്തിയെടുക്കാറുണ്ട്, ശരിയല്ലേ. ആരോടെങ്കിലും ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ആ ദേഷ്യം നമ്മൾ വളർത്താറല്ലേ. ചിലപ്പോൾ ചെറിയൊരു പ്രശ്നമായിരിക്കും, ചെറിയൊരു ദേഷ്യമായിരിക്കും, പിന്നീട് അത് വളർന്ന് വളർന്ന് വളർന്ന് വലുതാക്കി. നമ്മൾ വിചാരിക്കും ഈ ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് വഴി നമ്മൾ ആ വ്യക്തിക്ക് എന്തോ വലിയ ശിക്ഷയാണ് നൽകുന്നത് എന്ന്, ശരിയല്ലേ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? മറ്റൊരാളെ എറിയാൻ വേണ്ടി കയ്യിലൊരു കനൽക്കട്ട സൂക്ഷിക്കുന്നത് പോലെയാണ് നമ്മൾ മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. ആ കനൽക്കട്ട കൊണ്ട് നമ്മൾ മറ്റൊരാളെ എറിയുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അത് കയ്യിൽ പിടിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സ്വയം പൊള്ളിക്കാനേ ഉപകരിക്കും. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ, ഈ മനസ്സിൽ ദേഷ്യവും പകയും കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഉറക്കമാണ് നഷ്ടപ്പെടുന്നത്, നമ്മുടെ ബി പി ആണ് കൂടുന്നത്, നമ്മുടെ സമാധാനമാണ് ഇല്ലാതാകുന്നത്. നമ്മളോട് തെറ്റ് ചെയ്ത ആ മനുഷ്യൻ ഒരുപക്ഷെ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ പേരോർത്തിട്ട് ഇവിടെ ഇരുന്ന് സ്വന്തം മനസ്സിനെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുന്നത് നമ്മൾ മാത്രമാണ്. ആ കനല് ആദ്യം കരിച്ച് കളയുന്നത് നമ്മുടെ തന്നെ സന്തോഷങ്ങളെയാണ്, ശരിയല്ലേ. ക്ഷമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് നിന്റെ തെറ്റുകൾ കാരണം എൻ്റെ ഇന്നത്തെ ദിവസത്തെയും എൻ്റെ സമാധാനത്തെയും നശിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കൽ കൂടിയാണ്. ആ മനുഷ്യനെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴാണ് നമ്മുടെ മനസ്സിന് യഥാർത്ഥ ഫ്രീഡം കിട്ടുന്നത്. മനസ്സിലെ ആ ഒരു കനൽക്കട്ട ധൈര്യത്തോടെ താഴേക്ക് അങ്ങ് എറിഞ്ഞ് കളയുക, ആ കൈകളൊന്ന് കഴുകിയിട്ട് വെടിപ്പാക്കുക. അപ്പം മാത്രമാണ് പുതിയ സന്തോഷങ്ങളെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ കൈകൾക്ക് സാധിക്കുകയുള്ളു. ഈ ദേഷ്യവും വിദ്വേഷവും ചുമന്ന് നടക്കാനായിട്ട് മാത്രം നീണ്ടതൊന്നുമല്ല നമ്മുടെ ഈ ജീവിതം. മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങളുടെ മനോഹരമായ ആയുസ്സിനെ ഒരിക്കലും ഇല്ലാതാക്കരുത്. ക്ഷമിക്കാൻ പഠിക്കുക. അതിലും ഉപരിയായിട്ട് അത്തരം മനുഷ്യരെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പഠിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തിൻ്റെ ഒരു വലിയ കുളിർമ നിറയ്ക്കാനായിട്ട് അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിലെ കനലുകളെയൊക്കെ അണച്ചു കളയുക, അവിടെ സ്നേഹത്തിൻ്റെ തെളിനീരുറവകൾ നിറയ്ക്കുക. അപ്പം ഇന്ന് മുതലെങ്കിലും മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കുക. നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ച് ആ കനലുകളൊക്കെ, ആ തീക്കനലുകളൊക്കെ ദൂരേക്കെറിഞ്ഞ് നമ്മുടെ സ്വന്തം സമാധാനത്തിനായിട്ട് നമുക്ക് മുന്നോട്ട് നടക്കാം.

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിൽ ദിവസവും എത്രയോ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് അല്ലേ? ഓരോ ദിവസവും നമ്മൾ എത്ര എത്ര തീരുമാനങ്ങളാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരാളോട് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഒരു മറുപടി കൊടുക്കാൻ, അതുമല്ല എങ്കിൽ വലിയൊരു തുക മുടക്കി എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലും പെട്ടെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ആ നിമിഷത്തിൽ നമുക്ക് തോന്നും, ദാ ഇതാണ് ശരി, ഇത് ഞാനിപ്പോൾ തന്നെ ചെയ്യുമെന്ന്. വികാരങ്ങളുടെയോ വലിയൊരു ആവേശത്തിൻ്റെയോ പുറത്ത് നമ്മളെടുക്കുന്ന ആ തീരുമാനങ്ങൾ പലപ്പോഴും പിന്നീട് വലിയൊരു പശ്ചാത്താപത്തിന് കാരണമാകാറുണ്ട്. അന്നൊരല്പം കൂടെ ചിന്തിക്കാമായിരുന്നുവെന്ന് നമ്മൾ പിന്നീട് വല്ലാതെ ഓർത്ത് സങ്കടപ്പെടും ഇല്ലേ? അങ്ങനെ സങ്കടപ്പെടുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടില്ല? എടോ, നമ്മൾ ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ നന്നായിട്ട് ആലോചിക്കുക, നന്നായിട്ടല്ല വളരെ നന്നായിട്ട് ആലോചിക്കുക, എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങുക. അതിനുശേഷം ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ശേഷവും ആ കാര്യം ചെയ്യാൻ തന്നെയാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ മാത്രം അത് ചെയ്യുക. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? വൈകിട്ട് രാത്രി നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് തോന്നുന്നു, ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ ആശയം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, അത് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങിച്ചാലോ, ഒരു ഫോണ് വാങ്ങിച്ചാലോ എന്നൊക്കെ നമുക്ക് വൈകുന്നേരം തോന്നുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത്രയധികം ഒരു നീഡില്ല, ഇപ്പോൾ വേണ്ട എന്ന് നമുക്ക് പലപ്പോഴും തോന്നും അല്ലേ? കേൾക്കുമ്പോൾ ഇതൊരു ലളിതമായ കാര്യമായിട്ട് തോന്നാം, പക്ഷേ മനഃശാസ്ത്രപരമായിട്ട് ഇതിന് വലിയൊരു അടിത്തറയുണ്ട്. നമ്മൾ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴോ, വല്ലാതെ സന്തോഷിച്ചിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ വലിയൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോഴോ നമ്മുടെ തലച്ചോറ് വളരെ വികാരാധീനനായിട്ടായിരിക്കും ചിന്തിക്കുക. ആ സമയത്തെടുക്കുന്ന പല തീരുമാനങ്ങളും താൽക്കാലികമായിട്ടുള്ള ഒരു മൂഡിൻ്റെ പുറത്ത് സംഭവിക്കുന്നതാണ്. എന്നാൽ ആ ഒരു ചിന്ത വന്നതിന് ശേഷം നമ്മൾ മനസ്സിനൊരല്പം സമയം കൊടുത്ത് ശാന്തമായി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ താൽക്കാലികമായിട്ടുള്ള ആവേശമൊക്കെ അങ്ങോട്ട് അടങ്ങിയിട്ടുണ്ട്, മനസ്സ് കൂടുതൽ വ്യക്തതയുള്ള ഒന്നായിട്ട് മാറും. ആ ഉറക്കത്തിന് ശേഷവും ഒരു പുതിയ പ്രഭാതത്തിലും നിങ്ങളുടെ മനസ്സ് ആ കാര്യവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അത് വെറും ഒരു താൽക്കാലിക തോന്നൽ മാത്രമല്ല, അത് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ്. അത് തെറ്റാനായിട്ട് സാധ്യത വളരെ കുറവാണ്. സോ ഒന്നിനും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വികാരങ്ങളുടെ പുറത്ത് നമ്മൾ ഒപ്പിടുന്ന പല കാര്യങ്ങളും പിന്നീട് ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കേണ്ടി വരുന്ന കടലാസികളായിട്ട് മാറും. ഒരു രാത്രിയുടെ മൗനത്തിനും ഒരു നല്ല ഉറക്കത്തിനും നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാനായിട്ട് വലിയൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ മനസ്സിനൊരു ബ്രേക്ക് നൽകുക, ഒരു രാത്രി കടന്നു പോകാനായിട്ട് അനുവദിക്കുക, വെളിച്ചമുള്ള ചിന്തകളോട് മാത്രം മുന്നോട്ട് നീങ്ങുക. നമ്മുടെ ആവേശങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കണം. ധൃതി പിടിച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടാതെ ശാന്തമായി ചിന്തിച്ച് ഒന്ന് ഉറങ്ങി ഉണർന്ന് പുതിയൊരു വ്യക്തതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കണം. മനസ്സിലായോ? നിങ്ങളുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തതയുള്ളതാവണം. ആത്മവിശ്വാസത്തോടെയുള്ള തീരുമാനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും.

0: Story of life.
1: Lighten your life. Lighten. ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഉള്ളിലിങ്ങനെ ഒതുക്കി പിടിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചിലപ്പോൾ അത് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളോടുള്ള സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നിയിട്ടുള്ള വിയോജിപ്പുകളാവാം, എതിർപ്പുകളാകാം. അതുമല്ല എങ്കിൽ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാകാം. ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? ഈ ബന്ധം തകർന്നു പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ പലതും ഉള്ളിൽ തന്നെ അമർത്തി വയ്ക്കും. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ ഉള്ളിൽ തന്നെ വെച്ച് പുകയുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനം കൂടിയാണ് അല്ലേ? ഒരു തരം മൂടൽ മഞ്ഞിനുള്ളിൽ അകപ്പെട്ടതുപോലെയാണ്. കാര്യങ്ങളിലൊരു വ്യക്തതയും ഇല്ലാതെ നമ്മൾ വല്ലാതെ ശ്വാസം മുട്ടും. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ തുറന്നു പറയേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും തുറന്നു തന്നെ പറയുക. കാരണം ആ തുറന്നു പറച്ചിൽ ഒന്നുകിൽ തികച്ചും മനോഹരമായ ഒരു പുതിയ തുടക്കമായേക്കാം, അല്ല എങ്കിൽ അനാവശ്യമായ ഭാരങ്ങൾക്കൊടുവിലുള്ള ഒരവസാനവുമാകും. അതെന്തായാലും ജീവിതത്തിന് നല്ലത് തന്നെയാണ്. തുറന്നു പറയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്. നമ്മൾ ഒളിച്ചു വെച്ചിരുന്ന ആ ഒരു കാര്യം മറ്റൊരാളോട് വ്യക്തമായി സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവർ നമ്മളെ മനസ്സിലാക്കുകയും ആ ബന്ധം മുൻപത്തേക്കാൾ ശക്തമായി ഒരു പുതിയ തലത്തിലേക്ക് മാറുകയും ചെയ്തേക്കാം. അതൊരു പുതിയ തുടക്കമാണ്. ഇനി നേരെ മറിച്ച് നമ്മൾ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ഒരു ബന്ധം അവിടെ അവസാനിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ഒരു ബന്ധത്തിൽ അത്രമാത്രമേ ആത്മാർത്ഥത ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. അനാവശ്യമായ തെറ്റിദ്ധാരണകളിലും നുണകളിലും കെട്ടിപ്പടുത്ത ആ ഒരു സാഹചര്യം നീട്ടിക്കൊണ്ടുപോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് അവിടെ അവസാനിക്കുന്നത്. അവിടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു വ്യക്തതയാണ്. ഇരുട്ടിൽ തപ്പുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും കയ്പുള്ളതാണെങ്കിലും ആ ഒരു സത്യത്തിൻ്റെ വെളിച്ചമായിരിക്കും. ഭയം കാരണം ചിന്തകളെ ഇങ്ങനെ ഉള്ളിലിട്ട് പൂട്ടി വെക്കരുത്. കപടമായിട്ടുള്ള സമാധാനം നിലനിർത്താനായിട്ട് വേണ്ടി നിങ്ങളുടെ സ്വാഭാവികതയെ ബലി കഴിക്കരുത്. പറയാനുള്ളത് സ്നേഹത്തോടെ എന്നാൽ ദൃഢതയോടെ തുറന്നു പറയുക. ഒന്നുകിൽ ആ വരികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കും, അല്ലെങ്കിൽ ആത്മാർത്ഥമില്ലാത്ത ആ ഒരു പഴയ അധ്യായത്തിന് രണ്ട് വഴികളായി കഴിഞ്ഞാലും നിങ്ങൾ നേടുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ്. ഭയങ്ങളെ മാറ്റിവെക്കും. ഉള്ളിലെ പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കി മനുഷ്യരോട് തുറന്ന മനസ്സോടുകൂടി സംസാരിക്കാനായിട്ട് ശീലിക്കണം. ആത്മവിശ്വാസത്തോടെ വലിയ വ്യക്തതകളോടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് നമുക്ക് ചുവട് വയ്ക്കാനായിട്ട് സാധിക്കണം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3,00,000 രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: ഇന്ത്യൻ സംഗീത ലോകത്തെ തന്റെ അതുല്യമായ സംഗീത മാധുര്യത്തോടെ പതിറ്റാണ്ടുകളായി വിസ്മയിപ്പിക്കുന്ന മഹാനായ സംഗീത സംവിധായകൻ, ആയിരക്കണക്കിന് ഗാനങ്ങൾ, നൂറുകണക്കിന് സിനിമകൾ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് പുതിയൊരു മുഖം നൽകിയ പ്രതിഭ. ഇസൈജ്ഞാനി ഇളയരാജയെക്കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നാടൻ സംഗീതവും പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതവും ഒക്കെ അതുല്യമായി സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കോമ്പോസിഷനോടുകൂടിയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. തെൻട്രലെ എന്നെ തൊടു എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസും ഉമാരമണനും ചേർന്ന് പാടിയ കണ്ണനെ നീ വരെ കാത്തിരുന്നേ എന്ന പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം RG ഹീര സ്റ്റേ ട്യൂൺഡ്.

എങ്ങനെയായിരിക്കണം ഒരു പാട്ട് എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, ഒരു പൂ വിരിയുന്നത് പോലെ. ഒരു പൂ വിരിയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, ആ കുളിർമ, അതൊക്കെ ആ പാട്ട് എത്ര വർഷങ്ങൾക്ക് മുൻപ് ചെയ്തതാണെങ്കിലും ഓരോ തവണ അത് കേൾക്കുമ്പോഴും ഒരു പൂ വിരിയുന്ന പോലെ ഉള്ള ഒരു സൗന്ദര്യം ആ പാട്ടിനുണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാട്ടിന്റെ ലോകത്ത് അറിവുകൾ അവസാനിക്കുന്നില്ല, ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കുട്ടിയെ പോലെ പിന്നെയും പിന്നെയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അതുല്യമായ ഒരു മ്യൂസീഷ്യനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഉൻ കണ്ണിൽ നീർ വിഴുന്നാൽ എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബിയും ചിത്രയും ചേർന്ന് പാടിയ പാട്ട് വൈരമുത്തുവിന്റെ വരികൾ കണ്ണിൽ എന്ന കാർകാലം. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഇസൈ ഞാനി ഇളയരാജയുടെ കുട്ടിക്കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ, അദ്ദേഹത്തിൻ്റെ ചേട്ടൻ നല്ലൊരു മ്യൂസിഷ്യനായിരുന്നു. ഒരുപാട് പാട്ടുകൾ പാടുകയും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പാട്ടുകൾ കേട്ടു തുടങ്ങുന്നതും അല്ലെങ്കിൽ അത്തരത്തിലൊരു മ്യൂസിക്കൽ ടേസ്റ്റ് വളർത്തിയെടുക്കുന്നതിൽ ചേട്ടൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഹാർമോണിയം ചേട്ടൻ അറിയാതെ എടുത്തു വായിക്കുന്നതും അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നതും ആ കുഞ്ഞു മനസ്സിൽ സംഗീതം പതുക്കെ പതുക്കെ ഒരു ചെടിയായി വളരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവുകളായിരുന്നു ആക്ച്വലി. അങ്ങനെ ആ മാന്ത്രികൻ ഒരുപാട് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. അക്കൂട്ടത്തിലെ നല്ലൊരു പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആൺപാവം എന്ന സിനിമയിൽ കുയിലേ കുയിലേ പൂങ്കുയിലേ എന്ന ഗാനം, മലേഷ്യ വാസുദേവനും ചിത്രയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി. നിങ്ങളോടൊപ്പം മഹല്യ FM-ൽ RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

ഇസൈഞാനി ഇളയരാജയ്ക്ക് അച്ഛൻ വെച്ചിരുന്ന പേര് മറ്റൊന്നായിരുന്നു, ജ്ഞാനദേശികൻ. പിന്നീട് സ്കൂളിലേക്ക് വന്നപ്പോൾ പേരൊന്നും കൂടെ ഒന്ന് ചുരുക്കി രാജയ്യ. പിന്നീടാണ് ഇളയരാജ എന്ന പേരുണ്ടാവുന്നത്. അന്ന് കാലത്ത് വീട് പണിയുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കാട്ടിൽ നിന്ന് മുള വെട്ടിക്കൊണ്ടുവരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതിലേറ്റവും പാകപ്പെട്ട ഒരു മുളയെടുത്ത് ഒരു ഓടക്കുഴൽ പോലെ അതിനെ വെട്ടി ഒതുക്കി, ഓടക്കുഴലിന്റെ രൂപം ശ്രീകൃഷ്ണന്റെ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതുപോലെ കൃത്യമായി അതിലോരോ ദ്വാരങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം വായിക്കുമായിരുന്നു. പക്ഷേ ഓരോ ദ്വാരത്തിനും ഇടയിൽ എത്ര അകലമുണ്ടാകണമെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തനിക്ക് പറ്റുന്ന പോലെ ആ ഓടക്കുഴൽ ഉണ്ടാക്കി വായിക്കുമ്പോഴും അത് കറക്റ്റ് ശ്രുതിയിൽ തന്നെയാണ് വായിച്ചിരുന്നത്. ഇവിടെയാണ് സംഗീതം ഒരു ജന്മസിദ്ധമായ കലയാണ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ഈ കഴിവുകൾ ലോകം അംഗീകരിക്കുകയും ഹൃദയങ്ങളോട് ചേർത്ത് വെക്കുന്ന ഒരുപാട് പാട്ടുകളും നമുക്ക് സമ്മാനിച്ചു. കേളടി കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് പി ബി പാടിയ മറ്റൊരു ഗാനമാണ് അടുത്തതായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ, മണ്ണിൽ ഈന്ത കാതൽ എൻട്രി. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. അഹലി എഫ് എമ്മിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

എന്നാണ് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്? നമുക്ക് ആർക്കും അത് പ്രവചിക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇളയരാജ എന്ന കുട്ടി രാജയ്ക്ക്. ഒരു ദിവസം ചേട്ടന്റെ ട്രൂപ്പിലെ ഹാർമോണിയം വായിക്കുന്ന ആളും ചേട്ടനുമായി കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അന്ന് പുതിയൊരു ഹാർമോണിയം വായിക്കുന്നയാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിലെ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പട്ടണത്തിൽ പോയി ഒരാളെ കൊണ്ടുവരണമെങ്കിൽ 3 ദിവസം എടുക്കും. തൊട്ടടുത്ത ദിവസമുള്ള ഒരു പരിപാടിക്ക് ആര് ഹാർമോണിയം വായിക്കും എന്ന ചോദ്യത്തിന് ഇളയരാജയുടെ അമ്മ പറയാണ്, അനിയൻ നന്നായി വായിക്കുമല്ലോ, ഇളയരാജയെ കൊണ്ടുപോക്കോളൂ എന്ന് പറയാണ്. ചേട്ടൻ അമ്പരന്തു, ഇവൻ ഹാർമോണിയം വായിക്കോ? പിന്നെന്താ, നീ ഇല്ലാത്ത സമയത്ത് അവൻ വായിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ 12 വയസ്സ് പ്രായമുള്ള പയ്യൻ ആ ട്രൂപ്പിലെ പല ഗാനങ്ങളും കേട്ട് പഠിച്ച് ഹാർമോണിയത്തിൽ എവിടെയൊക്കെയോ പ്രാക്ടീസ് ചെയ്തതിന്റെ ഓർമ്മയിൽ അന്ന് സ്റ്റേജിൽ കയറുകയാണ്. ഒരുപാട് പേര് ആ കഴിവ് കണ്ട് അന്ന് ഇളയരാജ എന്ന കുഞ്ഞു രാജയെ കെട്ടിപ്പിടിക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് 24 മണിക്കൂറും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇളയരാജയുണ്ടാകാനുള്ള ആ മൊമെന്റ്, നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സംഭവിച്ചത് അവിടെയായിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഗാനങ്ങൾ. അത്തരത്തിലൊരു സിനിമ തന്നെയാണ് മൺവാസന. SPBയും ജാനകിയും ചേർന്ന് പാടി വൈരമുത്തുവിന്റെ വരികൾ പൊത്തിവെച്ച മല്ലികൈമുട്ട്. ഈ പാട്ട് കേൾക്കാതെ എങ്ങനെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും അല്ലെ? ഓർമ്മയിൽ ഉണരും ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ

ഇസൈന്യാനി ഇളയരാജയുടെ സംഗീതത്തിൽ ഫോക്ക് സോങ്ങിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. തനത് നാടൻ കല എന്ന് പറയും അല്ലെ. എങ്ങനെയാണ് നാടൻ കലയും ഇസൈന്യാനിയും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസൈന്യാനി ജീവിച്ചത് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. പാടത്ത് പണിയെടുക്കുമ്പോഴും വിത്ത് വിതയ്ക്കുമ്പോഴും കൊയ്യുമ്പോഴും ഒക്കെ പാടാനായി ആ നാട്ടിലുള്ള പലർക്കും പല പാട്ടുകളുണ്ടായിരുന്നു, പല പാറ്റേണിലുള്ള പാട്ടുകളുണ്ടായിരുന്നു. ആ പാട്ടുകളെല്ലാം കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഇസൈന്യാനിക്ക് ഫോക്ക് സോങ് എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം, എനിക്ക് തോന്നുന്നു അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ഫോക്ക് സോങ്ങുകൾ ഉണ്ടെങ്കിലും മനസ്സിലേക്ക് ഓടി വരുന്നതും ഒരേ ഒരു പാട്ടാണ്, കരകാട്ടക്കാരൻ എന്ന സിനിമയിലെ എസ് പി ബി പാടിയ ഗംഗയമരന്റെ മ്യൂസിക്കിലുള്ള മാങ്കുയിലെ പൂങ്കുയിലെ. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. ആർ ജെ ഹീര.

ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ ഇൻസ്ട്രുമെന്റ് ഇല്ലാതെ ഇളയരാജയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും? അതിന് വന്ന ഉത്തരം സ്വന്തം മൈൻഡ് എന്നാണ്. മൈ മൈൻഡ് എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ഏത് ഇൻസ്ട്രുമെന്റ് വായിക്കണമെങ്കിലും നല്ലൊരു മൈൻഡ് വേണ്ടേ? ആ മൈൻഡ് ഉണ്ടെങ്കിലല്ലേ നല്ല ക്രിയേഷൻസ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. തന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെയാണ് ഇളയരാജ എന്ന മ്യൂസീഷ്യനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ പറ്റി നല്ല ധാരണയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയും നല്ലൊരു ധാരണയുണ്ട്. നല്ലൊരു പാട്ടാണ് അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. മെട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഗംഗയമരന്റെ വരികൾക്ക് ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് പാടിയൊരു പാട്ട്, മെട്ടി ഉലി കാട്രോട്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം. ആർ ജി ഹീരാ.

0: ഇത് പാരങ്കടി. ആക്ച്വലി ചെയ്ത പാട്ടുകളിൽ രോമാഞ്ചം തരുന്ന പാട്ട് ഏതാണ്? അങ്ങനെ ഒരു ഫോക്ക് സോങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഉണ്ട്, അത് ഈ പാട്ടാണ്. ആന എങ്ങനെയാണോ നടക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷൻ ലെവലായിരുന്നു ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നത്. ആന എങ്ങനെയാണോ നടക്കുന്നത് അതുപോലത്തെ ഒരു ട്യൂൺ, അങ്ങനെയാണ് ഈ പാട്ടുണ്ടാകുന്നത്. അപ്പൊ ആന ഇങ്ങനെ ആടി ആടി വരുന്നതിനനുസരിച്ച് യാനവരുവത പാരുംകടി, അങ്ങനെ ട്യൂൺ ചെയ്ത ഒരു പാട്ട്. അത് ഇപ്പോഴും കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്ന ഒരു പാട്ടാണ് എന്ന് അദ്ദേഹം പറയണ്ടേ. അപ്പൊ നമ്മളെ ഞെട്ടിക്കുന്ന ഓരോ പാട്ടിലും തൻ്റെതായ ഒരു മാജിക് സൂക്ഷിക്കുന്ന ഒരു മാന്ത്രികൻ എന്ന് തന്നെ പറയണം. ഇസൈ, ഞാൻ ഇളയരാജയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഈ പാട്ടോടുകൂടി നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാക്കിച്ചട്ട എന്ന സിനിമയിലെ എസ് പി ബി പാടിയ ഒരു പാട്ട് സിംഗാരി സരക്ക്, നല്ല എനർജറ്റിക് ആയ ഈ പാട്ടോടുകൂടിയാണ് നമ്മുടെ ഷോ അവസാനിക്കുന്നത്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.
1: വാഴപ്പഴ തോലുരിച്ച് പാനയില ഊറ വച്ച് വാണലിൽ രാപ്പകല കാച്ചിങ്ക വച്ചിരുക്ക് പാത്താലേ തണ്ണി വരും.

0: കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹലിയ FM കേട്ട് കൂട്ടുകൂടാ.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.

0: തൻ്റെ പിന്നാലെ നടക്കാനല്ല, ഒപ്പം നടക്കാനിഷ്ടം.
1: ക്യൂട്ട് കസിനോടെ

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.